ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, കൊല്ലവർഷം 1201, ഇടവം 5, 2026 മെയ് 19 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി ബാലകൃഷ്ണൻ.
2: നമുക്കെല്ലാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം. കാണുന്ന മനുഷ്യരോടെല്ലാം എന്തെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കാം. കരുണാർദ്രമായൊരു വാക്ക്, പ്രോത്സാഹജനകമായ ഒരഭിപ്രായം, അഭിനന്ദനത്തിന്റെ പുഞ്ചിരി. മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം നല്ലതെന്തെങ്കിലും വെളിപ്പെടുത്തുക. ചിന്താ ഉദ്ദീപകമായ ഒരാശയം, പരിഗണനാത്മക

0: മായ മനോഭാവം ഒരു സഹായഹസ്തം. നമ്മളിലുണ്ടാവുന്ന ചിന്തകളും നാം ചെയ്യുന്ന കർമ്മങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ശരിയാണോ എന്നറിയാൻ ഒരു മാനദണ്ഡമുണ്ട്. അവ നിങ്ങൾക്ക് അന്തർശാന്തി അഥവാ മനസമാധാനം നൽകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത്തരം ചിന്തകളിലും കർമ്മങ്ങളിലും എന്തോ പോരായ്മയുണ്ട്. വീണ്ടും ശ്രമിക്കുക. മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ച നിങ്ങളിലെ ചെറിയ ശബ്ദം, ദ സ്മോൾ വോയ്സ് വിത്തിൻ യു, ഇതുതന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ സ്നേഹത്തോടെ പ്രതികരിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനുത്തരവാദി. നമ്മുടെ പെരുമാറ്റം ശരിയായിരുന്നുവെങ്കിൽ അവർക്ക് വിഷമം തോന്നുമായിരുന്നില്ലല്ലോ. മറ്റുള്ളവരെ മുറിപ്പെടുത്താനുള്ള നമ്മുടെ നാവിൻ്റെ കഴിവ് ഇല്ലാതാക്കിയ ശേഷം മാത്രം സംസാരിക്കുക. നാം വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്നും നല്ലതുമാത്രം സ്വീകരിക്കുക. നമ്മുടെ അന്തർഗുരു അഥവാ ഇന്നർ ടീച്ചർ നല്ലതാണെന്ന് പറയുന്നവ, ബാക്കിയെല്ലാം വിട്ടേക്കുക. സത്യമറിയാനും ശരിയായ മാർഗം കണ്ടെത്താനും നമ്മുടേതായ സ്രോതസ്സിനെ ആശ്രയിക്കുക, നമ്മുടെ മനസാക്ഷിയെ, അന്തർഗുരുവിനെ. പുസ്തകങ്ങളും ആളുകളും നമുക്ക് പ്രോത്സാഹനം നൽകിയേക്കാം, പക്ഷേ അവയ്ക്ക് നമ്മുടെ മനസാക്ഷി ഉണർത്താൻ കഴിയുന്നില്ലെങ്കിൽ കാര്യമായി ഒന്നും സംഭവിക്കുകയില്ല. ഭൗതിക വസ്തുക്കളോടും ഇടങ്ങളോടും ജനങ്ങളോടും ആസക്തി പുലർത്തുന്നവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല. ആവശ്യമുള്ളപ്പോൾ വസ്തുക്കളെ ഉപയോഗിക്കാനും അതിനുശേഷം മനസ്താപം ഒട്ടുമില്ലാതെ അവയെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം. നാം എത്തിപ്പെടുന്ന സ്ഥലങ്ങളുടെ മനോഹാരിത ആസ്വദിക്കാനും അംഗീകരിക്കാനും സാധിക്കുമ്പോൾ തന്നെ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ വിഷമമില്ലാതെ വിഷാദമില്ലാതെ ഉപേക്ഷിക്കാനും നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വന്തമാണെന്നോ നാം അവയ്ക്ക് സ്വന്തമാണെന്നോ ഉള്ള വികാരങ്ങളില്ലാതെ എല്ലാവരോടും ഒത്ത് സ്നേഹത്തോട് ജീവിക്കുകയാണ് കാര്യം. നമ്മൾ സ്വന്തമാക്കുന്ന ആളുകൾ നമ്മയും സ്വന്തമാക്കും എന്നറിയുക. നാം സ്വതന്ത്രരാവുന്നത് മറ്റെല്ലാവരും സ്വതന്ത്രരാവുമ്പോഴാണെന്നും ആളുകളോട് അവർ കുട്ടികളോ പ്രായമായവരോ ആവട്ടെ സംവദിക്കുമ്പോൾ അവരുടെ നിലയിലും നിലവാരത്തിലും നിന്നാരംഭിക്കുക. നമ്മുടേതിനേക്കാൾ ഉന്നതമാണ് അവരുടെ നിലവാരമെങ്കിൽ അവരിൽ നിന്നും പഠിക്കുക. അന്യോന്യം എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയാത്തവരായി ആരും ഉണ്ടാവുകയില്ലല്ലോ. ഭൗതികമായ ഹിംസ ഒരുപക്ഷെ നാം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവസാനിച്ചു എന്ന് വന്നേക്കാം, നല്ലത്. എന്നാൽ സ്നേഹം പൂർണ്ണമാവുന്നതുവരെ മാനസിക ഹിംസ തുടരാനാണ് സാധ്യത. നിയമങ്ങൾക്കും കോടതികൾക്കും പോലീസിനും നൽകാൻ കഴിയുന്നത് ഉപരിപ്ലവമായ സമാധാനം മാത്രമാണ്. സ്നേഹത്തിലൂടെ നാം സ്വയം നേടുന്നതാണ് ആന്തരിക ശാന്തി. മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുവഴി നമ്മൾ സ്വയം നേടാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. നമ്മിലുള്ള പ്രകാശത്തിനനുസൃതമായി വേണം നമുക്ക് ജീവിക്കാൻ. അതിനായി നമ്മുടെ വാതായനങ്ങൾ വർദ്ധിച്ച പ്രകാശത്തിനായി എന്നും തുറന്നുവെക്കുക. സത്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്നവർക്ക് ഭീഷണികളില്ല. നമ്മിൽ തന്നെയാണ് നമ്മുടെ ദൈവം. അസത്യവും ഭയവും വിശ്വാസത്തിന് വിരുദ്ധമാണ്. അവ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുന്നു. നല്ലതു ചെയ്യാൻ എപ്പോഴും ഒരു വഴിയുണ്ട് എന്നും ഓർക്കുക. പക്വതയില്ലായ്മയാണ് ക്ലേശങ്ങൾക്ക് കാരണം. മനുഷ്യ മനസ്സുകൾക്ക് ആകാവുന്നത്രയും പക്വത ആർജിക്കാൻ കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ കുറയുന്നു, യുദ്ധങ്ങൾ അസാധ്യമാവുന്നു. മറ്റുള്ളവരെപ്പറ്റി വിധി പറയുന്നത് ഒരു വിധത്തിലും നമ്മെ സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു എന്നും വരാം. നമ്മുടെ കർത്തവ്യം ഓരോരുത്തരെയും സ്വയം വിധിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അതിനവരെ പ്രാപ്തരാക്കുകയാണ്. എല്ലാവരും സ്വയം നന്നാവാൻ ഇത് സന്ദർഭമൊരുക്കുന്നു. ഒരു കാര്യം ഓർക്കുക, എന്നെയല്ലാതെ മറ്റാരെയും മാറ്റാൻ എനിക്ക് കഴിയുകയില്ല. ഒരുപക്ഷേ മാറ്റത്തിന്റെ മാതൃകയാവാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മാറ്റങ്ങൾക്ക് പ്രചോദനമായേക്കാം.
1: ടി ബാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Neena Rakel. Prime Minister Narendra Modi attended the India-Norway Business and Research Summit in Oslo. Crown Prince Haakon and the Prime Minister of Norway, Jonas Gahr Støre, also participated in the summit. Addressing the summit, Prime Minister Modi appreciated the growth in bilateral trade and investments following the entry into force of Trade and Economic Partnership Agreement, TEPA. He underlined that stakeholders on both sides should make efforts to achieve the investment target of $100 billion under TEPA and the consequent creation of 1 million jobs in India.
4: यूरोपियन फ्री ट्रेड एसोसिएशन के साथ ट्रेड एंड इकोनॉमिक पार्टनरशिप एग्रीमेंट

7 മണിക്ക് കേൾക്കാം ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഇതിൽ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ സംസാരിക്കുന്നു.

7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 കേൾക്കാം രാഗപരാഗം, 7:55 കൃഷിദീപം.

0: കൃഷിദീപത്തെ തുടർന്ന് 8 മണിക്ക് ആർട്ട്, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. അമ്പിളി ശ്രീനിവാസ്, ആർ രാജീവൻ, കമുകര പുരുഷോത്തമൻ, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡുയറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45, 6:40, 8:40, രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 5 മണിക്ക് നാട്ടിപ്പാട്ട്, MK കല്യാണി അയനിക്കാടും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, അപ്പനി കവിത, ബാബു സി അരൂർ പങ്കെടുക്കുന്നു. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. ആറ് 10 ജില്ലാ വൃത്താന്തം വയനാട് ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും, സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ഗ്രാമം, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് അഷ്റഫുമായി അഭിമുഖം കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. ഏഴ് 35 യുവവാണി, 8 മണിക്ക് സർഗ കേരളം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9 മണിക്ക് ന്യൂസ് അറ്റ് 9, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, ശങ്കരൻ എമ്പ്രാന്തിരിയും സംഘവും അവതരിപ്പിച്ചത്, 10 മണിക്ക് നിഷ സുരഭി, 11 മണിക്ക് ലളിതഗാനം. നിങ്ങളിതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: കുമാരനാശാന്റെ കരുണയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് വി. മധുസൂദനൻ നായർ.

0: നിങ്ങൾ കേട്ടത് കുമാരനാശാന്റെ കരുണയിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് വി മധുസൂദനൻ നായർ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യം പി. സുശീല പാടിയ ഗാനം.

റോഷ്നി, പി സുശീല എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ജനവിധി നൽകിയ വലിയ ഉത്തരവാദിത്തവുമായി കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരമേറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിസഭയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തത്. അധികാരമേറ്റ ഉടനെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം, KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ ആരംഭിക്കാനും, മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും, ആശാ വർക്കർമാരുടെയും മറ്റ് അംഗനവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞു. ആശാ വർക്കർമാർക്ക് ആദ്യഘട്ടമായി പ്രതിമാസ വേതനത്തിൽ 3000 രൂപയുടെ വർധനവാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 9000 രൂപയിൽ നിന്ന് അവരുടെ പ്രതിമാസ വേതനം ഇതോടെ 12000 മാറും. തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച തീരുമാനത്തെ വലിയ സന്തോഷത്തോടെയാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ വരവേൽക്കുന്നത്. ശ്രദ്ധയിലാദ്യം ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത മിനി.
4: 266 ദിവസം സമരം ചെയ്തുകൊണ്ട് വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട്, അടിസ്ഥാന വേതനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാ വർക്കർമാരായ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരം കേരളത്തിന്റെ എല്ലാവരുടെയും മനസാക്ഷിയെ തൊട്ടുണർത്തിയ ഒന്നായിരുന്നു.

0: അത് പട്ടിണി കിടന്ന് മുടിമുറിച്ചും കേരളമെമ്പാടും തെരുവിൽ ഉറങ്ങിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്തിയും നിരവധി ഘട്ടങ്ങളിലൂടെ ആ സമരം കടന്നുപോയി. തൊഴിലാളികളെ സംബന്ധിച്ച്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആശാ സഹോദരിമാരും ഈ സമരത്തെ പിന്തുണച്ച മുഴുവൻ പൊതുസമൂഹത്തോടും മാധ്യമപ്രവർത്തകരോടുമുള്ള എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം സാധാരണക്കാരായ തൊഴിലാളികൾ, അതിദരിദ്രരായ ആളുകൾ, സ്ത്രീകൾ, വിധവകൾ, സ്വന്തമായി വീടില്ലാത്തവർ, രോഗബാധിതരായ മാതാപിതാക്കൾ തുടങ്ങി അതിദരിദ്രമായൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന സ്ത്രീ തൊഴിലാളികൾ തങ്ങൾക്ക് വേതനം കൂട്ടി നൽകണം, ഒരു ദിവസം 233 രൂപയിൽ നിന്ന് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലേക്ക് വരുമ്പോൾ ആ സമരത്തെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് ഗവൺമെൻറ്റാണ്. പക്ഷേ ഇച്ഛാശക്തി കൊണ്ട്, ധാർമ്മികത കൊണ്ട്, ധൈര്യം കൊണ്ട് അന്തസ്സാർന്നൊരു സമരം നടത്താൻ ആ സ്ത്രീ തൊഴിലാളികൾക്ക് കഴിഞ്ഞതിൻ്റെ പരിണത ഫലം കൂടിയാണ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഒരു വേതന വർധനവ് കൃത്യമായി നടപ്പിലാക്കാൻ അതിന് ഉത്തരവിടാൻ ഇന്ന് സാധിച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ്. ഇത് സമരങ്ങളുടെ ഒരു വിജയമാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് ഏതൊരു വിഭാഗം ആളുകൾക്കും ആത്മവിശ്വാസവും ആവേശവും പകരുന്ന ഒന്നായി മാറിയിരിക്കുന്നു.
1: KSRTCയിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര സ്ത്രീകളുടെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാവണം നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്നു സ്ഥിരം KSRTC യാത്രക്കാരിയായ കണ്ണൂർ സ്വദേശിനി സനില.
2: ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ എൻ്റെ വീട് തൊട്ട് കണ്ണൂർ വരെ, കണ്ണൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂർ വരെ 20 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടും അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ 40 രൂപ. അതിപ്പം 25 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ ഒരു മാസം 1000 രൂപയാണ് 1000 ചിലവ് വരിക. പിന്നെ അതിൽ കൂടുതലുള്ളവർക്ക് അതിൽ കൂടുതൽ പൈസ ചിലവ് വരുന്നുണ്ടാകാം. അപ്പോൾ നമ്മളെപ്പോലെ വരുമാനമുള്ള സ്ത്രീകൾക്ക് അതൊരു വലിയൊരു പ്രശ്നമല്ല. പക്ഷേ വളരെ സാധാരണ ആയിട്ട് ദിവസക്കൂലിക്കോ ഈ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അത് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരെ വരുമാന പരിധി, അതായത് റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് സൗജന്യ യാത്ര നൽകുന്നത് നന്നായിരിക്കും. പിന്നെ ഗവൺമെൻറ് സർവീസിലും മറ്റ് നല്ല എന്താ പറയുക സാമ്പത്തിക സ്ഥിതിയുള്ളവർക്കും അങ്ങനെ ഒരു പിന്നെ യാത്രയുടെ, അതായത് സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: മുതിർന്ന പൌരന്മാരുടെ സമഗ്രമായ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. വയോജനങ്ങൾക്കായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഏജ് ഇന്ത്യയുടെ ഡയറക്ടറും കേരളത്തിന്റെ മേധാവിയുമായ ബിജു മാത്യു.
3: പലരധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്ന വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും മറ്റും വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാകുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നതാണ്. കാരണം പറയുകയാണെങ്കിൽ ഹെൽപ്പ് ഏജ് ഇന്ത്യ ഇപ്പം 50 വർഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഏജ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിന് ആയി. അപ്പം ഇവിടേക്ക് നമ്മൾ ചെന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് വയോജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഇതായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളുടെ എണ്ണം കൂടി, വയോജനങ്ങളുടെ എണ്ണം കൂടി. കാരണം ജനന നിരക്കും കുറഞ്ഞു, മരണ നിരക്കും കുറഞ്ഞു. അപ്പോൾ കൂടുതൽ കൂടുതൽ വയസ്സായവർ നമ്മളുടെ ഇടയിൽ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പം അത് വരുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ റിട്ടയർമെൻറ്റ് 56 ഈ 56 കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാനില്ല, വേറൊരു സെക്കൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിലും കഷ്ടമായിരിക്കും. കാരണം മറ്റു വരുമാനമൊന്നുമില്ല, ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പദ്ധതികളും ഒക്കെ വന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സമൂഹത്തിന് ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പുതിയ വകുപ്പ് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം ഇതിനായിട്ട് പ്രത്യേകിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടിരിക്കുന്ന പറഞ്ഞാൽ പല പദ്ധതികളും ഇങ്ങനെ ഒരു പ്രത്യേക വകുപ്പില്ലാത്തതുകൊണ്ട് അതിന് വേണ്ട ഒരു ഇത് കിട്ടുന്നില്ല, പലപ്പോഴും നിന്ന് പോകുന്ന അവസ്ഥയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേനും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പറഞ്ഞത് ജപ്പാനെ ഇതിനു വേണ്ടിയിട്ട് പഠിക്കും, ജപ്പാന്റെ ആണ് ഏറ്റവും ഇതിൽ മുൻപന്തി നിൽക്കുന്നത്, അവരെ പഠിച്ച് അവിടുത്തെ കാര്യങ്ങളും അതും നമ്മുടെ കേരളത്തിലെ സാഹചര്യമായിട്ട് നോക്കിയിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. അപ്പം ഏതായാലും ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം മുഖ്യമന്ത്രി ഇതിന് ഒത്തിരി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഹെൽപ്പ് ഏജ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും

0: യുവജനങ്ങളും വയോജനങ്ങളുടെ സംഘടനകളും ഒക്കെ വലിയൊരു ആശ്വാസമാണ് ഈ പുതിയ തീരുമാനം.
1: അധികാരമേറ്റയുടനെയുള്ള മന്ത്രിസഭാ യോഗവും അതിനെ തുടർന്നുള്ള തീരുമാനങ്ങളും ജനങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? മാധ്യമപ്രവർത്തകൻ രാജീവ് ശങ്കരൻ.
2: മന്ത്രിസഭയുടെ ഒരു വേഗത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ മന്ത്രിസഭ അധികാരത്തിലേറ്റതിൻ്റെ തൊട്ടു പുറകെ തന്നെ മുഖ്യമന്ത്രി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അതിന് തൊട്ടു പുറകെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡ്വക്കേറ്റ് ജനറൽ എന്ന് തുടങ്ങിയ കീ പോസ്റ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നു. അതായത് സർക്കാരിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന വേഗം വളരെ എന്താ പറയുക, ആ വേഗം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് വേഗത്തിലെടുക്കും, തീരുമാനങ്ങൾ വേഗത്തിലെടുക്കും എന്നുള്ളൊരു സൂചന ഈ സർക്കാർ നൽകുന്നുണ്ട്. ഗോയിങ് ഫോർവേഡ്, അതായത് മുമ്പോട്ട് പോകുന്ന മുറയ്ക്ക് അതെങ്ങനെ നടപ്പാകും, എങ്ങനെയൊക്കെ ആയിരിക്കും അത് പോവുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ജനിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ സർക്കാരിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തു എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായി തോന്നാം. കാര്യം ഒരു സർക്കാരിൻ്റെ ഒരു ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ധനവകുപ്പിന് വലിയ റോളുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ധനവകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഞാനൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ വി ഡി സതീശൻ എന്നുള്ള നേതാവ് എന്നുള്ള നിലയ്ക്കോ അല്ല പറയുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ ചലഞ്ചായിരിക്കും. ആ ചലഞ്ചിനെ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശൻ കൊണ്ടുപോവുക, ആ ചലഞ്ചിനെ ഏത് വിധത്തിലായിരിക്കും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കൗതുകം ഉണർത്തുകയോ നമ്മൾ ഗൗരവത്തോടെ അനലൈസ് ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചും അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നും കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തിയുമാണ് പുതിയ സർക്കാർ മുന്നോട്ടു പോകേണ്ടത്. വെല്ലുവിളികൾ ഏറെയുണ്ട്. പുതിയ സർക്കാരിന് വികസനത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ നമ്മെ നയിക്കാനാകുമെന്ന് പ്രത്യാശിക്കാം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.
3: സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ചുറ്റുവട്ടം.
7: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രത്യേക പരിപാടികൾ: ഗോവിന്ദപുരം ലൈബ്രറി ബാലവേദി അവധിക്കാല ക്യാമ്പ് കാലത്ത് 9 മണിക്ക്; മലാപ്പറമ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്റർ സൗജന്യ ഏർലി ഇന്റർവെൻഷൻ ക്യാമ്പ് കാലത്ത് 10 മണിക്ക്; മാനാഞ്ചിറ ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം ഖാദി സമ്മർ സ്കൂൾ മേള കാലത്ത് 10 മണിക്ക്; മിനോസ് ഓഡിറ്റോറിയം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് MK രാഘവൻ MP കാലത്ത് 10 മണിക്ക്; ചെറുട്ടി റോഡ് MSS ഓഡിറ്റോറിയം MSS PM കോയ മുഹമ്മദ് കോയ എൻഡോമെന്റ് കമ്മിറ്റി നടത്തുന്ന PM മുഹമ്മദ് കോയ അനുസ്മരണം സ്മാരക പ്രഭാഷണം NP ചേക്കോട്ടി വൈകിട്ട് 4 മണിക്ക്; ടൗൺഹാൾ മച്ചിങ്ങൽ മുഹമ്മദ് പുതിയ വൈദ്യുതി ഉൽപ്പാദന പ്രൊജക്റ്റ് വിശദീകരിക്കൽ 6 മണിക്ക്;

0: ചുറ്റുവട്ടം.
1: ഇനി ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:36 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാവണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം. സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി

0: സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാനാണ് ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.

0: നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാനാണ് ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
1: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ പി നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
2: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും എൽ പി ജി വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനമറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട

0: കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 2000 വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി ജെ എൽ ജി സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ച് ഇനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എസ് സിയെ നേരിടും. വൈകിട്ട് 5 മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 എം ഡി എം എയുമായി 2 ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 ഒന്നാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ ഭാരത നോർവെ വ്യാപാര അനുസന്ധാന ശിഖര സമ്മേളനെ ഭാഗം അഗൃഹാത്. ശിഖര സമ്മേളനെ യുവരാജ ഹക്കോൻ, നോർവെ ദേശസ്യ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറെ ഇത്യേതാവപി ഭാഗം അഗൃഹതാം. ശിഖര സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി മോദി TEPA ഇത്യുക്തെ ടേപ്പാ വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സമവായ പ്രവേശം ഇതി വിഷയെ ദ്വൈപാക്ഷിക വ്യാപാരസ്യ നിവേശസ്യ ച വൃദ്ധേഹ പ്രശംസാം അകരോത്. TEPA ഇത്യസ്യ അന്തർഗതം 100 US ഡോളർ ഇത്യസ്യ നിവേശലക്ഷ്യം സാധയിത്തും ഉഭയപക്ഷയോഃ ഹിതധാരകാഃ പ്രയതന്തേ ഇതി സഹ അധോരേഖിതവാൻ. പരിണാമതഃ ഭാരതത്തെ 10 ഉദ്യോഗാഃ കൽപിതാഃ ഭവേയുഃ ഇത്യപി മന്യതേ. സഹ ഭാരതസ്യ പ്രബലം ഊർധ്വഗാമി വികാസ പഥം ജനസാംഖ്യകീയ ലാഭാംശം പ്രതിഭാശാലിനഃ മഹത്വാകാംക്ഷായുക്താശ്ച യുവകാഃ ദൃഢവ്യവസായ അഭ്യാസ

ഒരു തെരുവിന്റെ കഥ. പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. കോഴിക്കോട്ടെ നഗരവീഥികളിൽ വിജയാരവങ്ങൾക്ക് അകമ്പടിയായി, ആഘോഷങ്ങളുടെ ആരവമായി, ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും നിറപ്പൊലിമയായി, ബാൻഡ് സംഘങ്ങൾ നീങ്ങുമ്പോൾ അതിൽ തലയുയർത്തി നിൽക്കുന്ന വ്യക്തിത്വമാണ് പാട്രിക്. ബാൻഡ് സംഘത്തെ നയിച്ച് പാട്രിക് മുന്നിൽ നടന്നു പോകുമ്പോൾ ആകാരവും മുടിയുടെ പ്രത്യേകതയും ഏവരുടെ മനസ്സിലും പതിഞ്ഞുകിടക്കും. കോഴിക്കോട്ടുകാർക്ക് അത്രമേൽ സുപരിചിതനാണ് അദ്ദേഹം. 50-ലേറെ വർഷങ്ങളായി ഈ നഗരത്തിലെ ബാൻഡ് സംഘങ്ങളിൽ അംഗമായും സംഘാടകനായും അദ്ദേഹമുണ്ട്. ഇന്ന് തന്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം പിന്നോട്ട് നടക്കുമ്പോൾ കോഴിക്കോടൻ തെരുവുകളുടെ

0: കഴിഞ്ഞ കാലത്തിൻ്റെ ഹർഷോന്മാദം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. തൻ്റെ ബാൻഡ് സംഘത്തെക്കുറിച്ചും ആ കലാജീവിതത്തെക്കുറിച്ചും മനസ്സു തുറക്കുന്നു പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ പോലും കുട്ടിക്കാലം മുതലേ കോഴിക്കോട്ടെ തെരുവുകളിൽ കാണുന്ന ഒരു മുഖമാണ് താങ്കളുടേത്. എങ്ങനെയാണ് ഈ ഒരു താങ്കളുടെ ഒരു ജീവിതവും ബാൻഡുമായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ്?
1: ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ഇതിന് ഭയങ്കര ഒരു ആസ്വാദകനാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബാൻഡ് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വൈകാതെ പോവും. സ്കൂളിൽ നിന്നൊക്കെ വലിയ കർശനമില്ലാത്ത സമയമാണ്.
0: അങ്ങനെ ഏത് സ്കൂളിലാണ് പഠിച്ചത്?
1: ഞാൻ 3 സ്കൂളിൽ പഠിച്ചിരുന്നു. സെൻറ് ആഞ്ചല, സെൻറ് ആൻറ്റണി, സെൻറ് ജോസഫ്. സെൻറ് ജോസഫ് എന്നാണ് കൂടുതലായിട്ട് ബാൻഡിലേക്ക് ഞാൻ രംഗത്ത് ഇറങ്ങുന്നത്. അത് സ്കൂളിൽ മാസ്റ്റർമാർ വരെ അറിയില്ല ഞാൻ ബാൻഡിന് പോകുന്നത്. അങ്ങനെ ബാൻഡ് ടീം ഇങ്ങനെ ഒരു മുതലാളി മാസ്റ്റർ തന്നെ പറഞ്ഞു, ഡേവിഡ്, പുള്ളി ഇങ്ങനെ ഒരു സെറ്റ് പോകാൻ വേണ്ടി ആളില്ലാണ്ട് ഇങ്ങനെ തിരഞ്ഞ് നടക്കുന്നത്. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട് ചേച്ചി, സാറ് എന്താണ് ഇങ്ങനെ നടക്കുന്നത്? മുന്നോട് ഒരാൾ വേണം ഈ സിമ്പിള് താളം പിടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതൊരു ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ പരിപാടിയാണ്. അതിന് ചെന്ന് ഞാൻ ആ ഫസ്റ്റിൽ തന്നെ ചെന്ന് ആ പരിപാടി അടിച്ച്. അന്ന് എനിക്ക് 17 രൂപയാണ് തന്നത് അന്നത്തെ കൂലി. അപ്പോൾ ഫസ്റ്റിൽ സിമ്പിളടിക്കാനാണ് ഞാൻ ചെന്നത്. ഒരു പാട്ടിനെ ഞാൻ സിമ്പിൾ അടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഡ്രം അടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ വർക്ക് ചെയ്യാത്ത മാതിരി. അപ്പോൾ ഞാൻ ആ മുപ്പരാൾ പുള്ളീനോട് ചോദിച്ചു, ഞാൻ അടിക്കട്ടെ ചോദിച്ചു. ഞാൻ സ്കൂളിൽ ഡെസ്കിൻ്റെ മുകളിലൊക്കെ മുട്ടി പാടുന്നു കുട്ടികളൊക്കെ പാട്ട് പാടുമ്പോൾ. എന്നാൽ നീ അടിയടാന്ന് പറഞ്ഞു. അന്ന് മുതലേ ഞാൻ ഡ്രമ്മായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. പിന്നെ പാട്ടുകൾ കേൾക്കും, ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് അടിച്ച് പഠിക്കും. അങ്ങനെയാണ് ഈ ബാൻഡിലേക്കാണ് ഞാൻ വരുന്നത്.
0: 19 കൊല്ലം മുമ്പുള്ള കോഴിക്കോട്ടെ ബാൻഡ് ടീമുകളെ കുറിച്ചൊക്കെ താങ്കൾക്ക് നല്ല ഓർമ്മയില്ലേ?
1: മാസ്റ്റർമാർ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. 1932 ഫസ്റ്റിൽ ബാൻഡ് ഇവിടെ വരുന്നത്. അന്നൊരു സ്പോൺസർ മാസ്റ്ററും ഒരു മത്തായി ചേട്ടൻ, ഇവർ രണ്ടാളും കൂടിയാണ് ഫസ്റ്റ് ബാൻഡ് ഇടുന്നത്, സി ബാൻഡ്. അതിൻ്റെ കൂടെ പിന്നെ വന്നത് MC പ്രഭാത്, പിന്നെ ഒരു പീറ്റേഴ്സ് ബാൻഡ്. അതാണ് 4 ബാൻഡാണ് ഫസ്റ്റിൽ ഇവിടെ കോഴിക്കോടുള്ളത്. അതിൽ നിന്നാണ് ആൾക്കാരിങ്ങനെ പൊട്ടിമുടിച്ച് ഇങ്ങനെ പല ടീമുകളാക്കിയിട്ട് വന്നിട്ടുള്ളത്.
0: താങ്കളൊക്കെ കലയിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് ആദ്യം തുടങ്ങിയ CC ബാൻഡ്, കാലിക്കറ്റ് ക്രിസ്ത്യൻ ബാൻഡ്. ആ ബാൻഡ് സംഘം അന്ന് നിലവിലുണ്ടായിരുന്നോ?
1: ആ ഉണ്ടായിരുന്നു. അന്ന് ഇവർ എല്ലാവരും ഓരോരുത്തർക്ക് അറിയാം. മാസ്റ്റർമാരുണ്ടായിരുന്നു ഇത് പഠിപ്പിക്കാൻ. ഈ ഫോറിനേഴ്സ് ആയിരുന്നു അന്ന് അധികം ക്ലാസ് കൊടുത്തിട്ടുണ്ടായത്. ഭയങ്കര ചിട്ടിയാണ് വരുന്നതൊക്കെ. ഫങ്ഷന് പോണ സമയത്ത് നമ്മളെ മാത്രം ഡ്രസ്സൊന്നുമല്ല, നല്ല പടച്ചട്ട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ പോകില്ല, അവരെ ബട്ടൺ പൊളിപ്പിക്കണം. എന്നാലൊക്കെ തന്നെ ബാൻഡിൽ ചാൻസ് കിട്ടുള്ളൂ. അന്നത്തെ എൻ്റെ ഏട്ടന്മാരുടെ കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. അവരിൽ നിന്നാണ് ഇവർ പഠിച്ചിട്ടുണ്ടാക്കിയതെന്ന്. എൻ്റെ ഒരു ഏട്ടനിൽ നിന്ന് ഞാനിത് പഠിച്ചത്. എനിക്കൊരു 9 മാസ്റ്റർമാരോളുണ്ട്. ഏട്ടൻ്റെ പേര് ടൈറ്റസ് എന്നാണ്. പിന്നെ ഒരു ബേബി ഏട്ടൻ, പിന്നെ ഒരു ചന്ദ്ര മാസ്റ്റർ, ബാവുട്ടി മാസ്റ്റർ, ദാസൻ മാസ്റ്റർ, ഒരു പീറ്റർ മാസ്റ്റർ, പിന്നെ ഒരു പൗലോസ് മാസ്റ്റർ. അങ്ങനെ ഒരു 9 മാസ്റ്റർമാരടുത്ത് നിന്ന് ഞാൻ കഴിവ് കുറച്ചെ കുറച്ചെ കിട്ടീനി. പക്ഷേ മുഴുവനായിട്ട് കിട്ടൂല, ഇത് കടൽ പോലെ പരന്നു കിടക്കില്ലായിരുന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങൾ അങ്ങ് കിട്ടുന്നു, അതിലിങ്ങനെ മുന്നോട്ട് പോകുന്നു.
0: അന്നത്തെ ഒരു ബാൻഡിൻ്റെ അവതരണങ്ങൾ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു അന്ന് ബാൻഡ് ഉപയോഗിച്ചിരുന്നത്? സാധാരണ നിങ്ങൾക്ക് ബാൻഡ് കാണാനുള്ള അവസരം എങ്ങനെയായിരുന്നു?
1: അന്ന് മറ്റേ ഫുട്ബോൾ ജയിച്ചാൽ, പിന്നെ ചെറിയ സ്കൂളിൽ ഇലക്ഷൻ ഉണ്ടല്ലോ അതിന് ബാൻഡ് വരും, പിന്നെ തിരഞ്ഞെടുപ്പിന് വരും, പിന്നെ ഈ സിനിമേൻ്റെ പരസ്യത്തിന് വേണ്ടി പോകും, സർക്കസ് വന്നാൽ അതിന് ബാൻഡായിട്ട് പോകും, പിന്നെ വലിയ വലിയ വലിയ ഷോപ്പിൻ്റെ ഇതിന് പരസ്യം. അങ്ങനെയൊക്കെയാണ് ഈ ബാൻഡുകൾ കൂടുതൽ കാണുന്നത്. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല, ഇപ്പോഴൊക്കെ മാറിയില്ല കാലം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ല, കാരണം ഇത് പഠിച്ചുണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ട്. കുറേ ത്യാഗങ്ങൾ സഹിക്കണം, ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു രസമാണ്. പക്ഷേ നമ്മളത് പഠിച്ചുണ്ടാക്കിയിട്ട് പോകണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ 30-40 ആളൊക്കെ ടീം. ആ 40 ആൾ പോണ ടീം ഞങ്ങൾ 4 നിന്നിട്ട് അവിടെ പണിയെടുക്കുന്നു. ഒരു പീപ്പിളായിട്ട് പോയിട്ട് ആ ഫംഗ്ഷൻ വിജയിപ്പിച്ചിട്ട് വരും. അതിനൊരു ത്രാണി വേറെ തന്നെ വേണം. അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്.
0: താങ്കളുടെ ബ്രദർ ടൈറ്റസ്, അദ്ദേഹം ഒരു കാലത്ത് ആകാശവാണിയിലൊക്കെ വന്ന്
1: വായിച്ചിട്ടുള്ള ആളാണ്. ഒരു 80-82 ആ കാലത്തിലൊക്കെ ടൈറ്റസ് ആട്ടം മരിച്ചിട്ട് 90 മരിക്കുന്നു.
0: ടൈറ്റസ് ഏട്ടൻ കൂടാതെ താങ്കളുടെ വീട്ടിൽ ഈ കലാ അഭിരുചിയുള്ളവർ ആരൊക്കെയായിരുന്നു?
1: എൻ്റെ അപ്പൻ്റെ അപ്പൻ ക്ലാനറ്റ് വായിച്ചെന്നൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അപ്പം വയ്യാണ്ട് കിടക്കുന്ന കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിനെപ്പറ്റി ചോദിച്ചറിയാനുള്ള ഇത് കിട്ടിയില്ല. ഈ വിവരം തന്നെ കിട്ടിയത് എൻ്റെ ഒരു ജോൺ മാത്യു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ പപ്പയാണ് ഈ മത്തായിട്ട്. അയാളെ സ്നേഹിതനാണ് എൻ്റെ പപ്പ. അപ്പം അയാൾ മുഖാന്തരമാണ് എനിക്ക് പഴയ കാലത്തെ ഓർമ്മകൾ കുറച്ച് കിട്ടിയത്.
0: കോഴിക്കോട്ടെ എവിടെയായിരുന്നു താങ്കളുടെ കുടുംബം താമസിച്ചിരുന്നത്?
1: ബീച്ചിൻ്റെ മുന്നിൽ തന്നെ, പാറക്കാട്ട് പറമ്പ്
0: ബീച്ച് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ.
1: ആ മുന്നിലുള്ള പാറക്കാട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അവിടെയായിരുന്നു ഞങ്ങളത്. അതിൻ്റെ മുന്നൊക്കെ എവിടെയെന്ന് എനിക്ക് വലിയൊരു പിടുത്തമില്ല. ഒരു 3-4 തറമുകളൊക്കെ മുന്നേ ഞങ്ങൾ ഗോവക്കാരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ല. ഞാൻ ഒരു 4 തലമുറൻ്റെ അപ്പുറത്തൊക്കെയാണ് എനിക്ക് ഓർമ്മ. ഇപ്പോൾ പഴയ ആൾക്കാർ

0: ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാർ ആരും ഇല്ലാന്നാണ്.
1: താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം യാദൃശ്ചികമായി കടന്നു വന്ന ഒരാളാണ്, അതേ സമയത്ത് വലിയ താല്പര്യമുണ്ട്. പിന്നീട് ആ ഒരു പരിശീലനവും പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിൽ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ഇവിടെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്?
0: അന്ന് ക്ലാർനെറ്റ്, ട്രംപറ്റ്, ഒരു കോർണറ്റ്, പിന്നെ ഒരു എഫോണിയം, ആ നാല് സാധനം ഉപയോഗിക്കല്. ട്രംപറ്റ് ആണ് മെയിനായിട്ട്. കോർണറ്റ് ആയിരുന്നു ആദ്യം പഠിച്ചത്, പിന്നെ ട്രംപറ്റിലേക്ക് കയറി. ഫസ്റ്റ് സൈറം, ഡ്രമ്മ്, സിമ്പിൾ, ഇത് മൂന്നെണ്ണമാണ് കാട്ടിത്തന്നത്. പിന്നെ വായിക്കാനാണ് ഈ മാസ്റ്റർമാരുടെ സഹായം ഞങ്ങൾ തിരിയുന്നത്. എന്ന് അന്ന് എന്ന് പറഞ്ഞാൽ ഫുൾ ടീം ഒരു എട്ടാൾ പത്താൾ പോവുള്ളൂ. അത് നല്ല രസം കേൾക്കാനായിട്ട്. ഒരു മൂന്ന് മേള ഉണ്ടാവുള്ളൂ, ഇവരൊരു അഞ്ച് വായന ഉണ്ടാവും. അഞ്ച് വായന ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇട്ടിട്ട് ശരിക്ക് ഒരു ഹാർമോണിയം സെറ്റ് ചെയ്ത മാതിരി ഉണ്ടാവും. വായന ഒക്കെ കേൾക്കാൻ ഓർഗനൊക്കെ സെറ്റ് ചെയ്ത അതേമാത്ര പരിപാടിയാണ്. ഇന്നിപ്പോൾ അത് പറ്റുന്നില്ല, കാരണം ഇന്നിപ്പോൾ 30 ആൾ 40 ആൾ വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. നമ്മളെ വിരലും വരെ 5 ആൾ 5 സോവാക്കാരിക്കും. ഇവരൊക്കെ കൂട്ടി ഒഴിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണം. ആ പ്രോഗ്രാം സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും. അയൽവാസികൾ വായിക്കുന്ന സമയത്ത് വെറും കച്ചറയാ, കാരണം ഇത് നമ്മൾ പഠിക്കുമ്പോൾ പൊട്ട സ്വരങ്ങളാണ് വരല്. സരിഗമ വായിക്കുമ്പോൾ ആൾക്കാർ വെറും തുടങ്ങിപ്പോയ രാവിലെ തന്നെ തുടങ്ങും വെച്ചിരുന്ന നിലവിളി. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമായി, പിന്നെ നമ്മളെ ടൂണുകൾ കേൾക്കുമ്പോൾ ഉണ്ടാണ്ട് നിൽക്കും. ആ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 3-4 മാസം ഈ കിടന്നിന് മാസ്റ്റർമാർ വായിക്കട, ഉറക്കണം വായിക്കട, എന്നാലും നിങ്ങൾക്ക് പുറത്ത് പോയി വായിക്കാൻ കഴിയുള്ളൂ. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ തന്നെ അയൽവാസി ഇതിങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നിട്ടുണ്ട്. ഇവ ഇങ്ങനെ വായിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാരുണ്ട്. പിന്നെ അധികം ഇവരെ സഹിക്കാണ്ടാകുമ്പോൾ ബീച്ചിലേക്ക് പോകും. ബീച്ചിൽ കുറച്ചു നേരം വായിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വന്നിരിക്കും, അത് വായിക്കും ഇത്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന ഉള്ള കോൺട്രസ്റ്റും. പിന്നെ കുറേ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പോലീസിലൊക്കെ വന്നിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓരോരുത്തർ വരും, എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കാട്ടി കൊടുക്കും.
1: കോഴിക്കോട്ട് ആ കാലത്തൊക്കെ തിരുവാതിര കാലത്ത് ഒരു വലിയ
0: ആഘോഷമായിരുന്നു. അതെന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണിക്ക് കൊണ്ടുപോകും ഞങ്ങളെ. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു 8 മണി 9 മണിയാവും രാവിലെ. അതുവരെ ആൾക്കാർ വീട്ടിൽ ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ ഇരിക്കലുണ്ട്.
1: 4 മണിക്ക് നമ്മൾ ചെന്നാലേ ഒരു പ്രദേശത്ത് പുറപ്പെട്ടാൽ അത് ഇങ്ങനെ നടക്കുന്നല്ലേ?
0: നടക്കുന്നു. ചിലപ്പം ഒരു 10-32 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവർക്ക് പൈസ വേണ്ടേ, നമുക്ക് തരണ്ടേ? അപ്പോൾ ഇവർ പോകണം പറയുന്ന വഴിക്കൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. ശരിക്കും നല്ല നല്ല അധ്വാനം തന്നെ. ആൾക്കാർക്ക് കാണുമ്പോൾ രസമാണ്. നമ്മൾ നല്ല കഷ്ടപ്പാട്, വെയിൽ, മഴ, മഞ്ഞ് എല്ലാം കൊള്ളണം. നമ്മളെ പണിക്ക് റെസ്റ്റ് ഇല്ലല്ലോ. ആ ചില സ്ഥലത്ത് ചെന്ന ആൾക്കാർ തുടർച്ച ഒരു പാട്ട് വായിച്ചു 2 മിനിറ്റ് കേൾപ്പം വായിക്കി വായിക്കി. അപ്പോൾ ചിലരോട് നമ്മൾ ഇത് ടേപ്പ് റെക്കോർഡല്ല, മനുഷ്യനാണ് തോന്നുന്നത്.
1: ആദ്യകാലത്തൊന്നും ഇപ്പോഴും തമ്മിൽ ഈ വായനയിൽ വരുന്ന രീതികളിൽ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പണ്ട് നമ്മൾ ഈ കോമ്പോസിഷൻസ് ആണോ വായിച്ചിരുന്നത്, പിന്നെ ചലച്ചിത്രകാരങ്ങളിലേക്ക് മാറുകയാണോ, എങ്ങനെയാണ് ആ ഒരു കാലത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പറയാം?
0: സിനിമ സോങ് അധികം പണ്ടുകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സോങ്ങുകളാണ്. സിനിമ ഗാനങ്ങൾ അധികം ഉണ്ടാവില്ല, അധികം വെസ്റ്റേൺ ട്യൂണുകളാണ് വായിക്കൽ. ഇപ്പോഴത്തെ കാലത്ത് വെസ്റ്റേൺ ആർക്കും വേണ്ട, ഇപ്പോൾ എല്ലാവർക്കും സിനിമ ഗാനങ്ങൾ മതി. എന്തൊക്കെ സിനിമ ഗാനമാണോ അതൊക്കെ വായിക്കേണ്ടി വരുന്നത്. പണ്ടുകാലത്ത് അതല്ല, നല്ല നല്ല രസമുള്ള ട്യൂണുകൾ വായിക്കുക, ഇംഗ്ലീഷ് ട്യൂണൊക്കെ വായിക്കുക. ഇപ്പോഴൊക്കെ ടപ്പാൻ കുത്ത് വായിക്കാനാണ് പറയുക. ക്ലാസിക്കൽ സോങ് ഒന്നും വേണ്ട. തൃശ്ശൂർ ഭാഗത്തൊക്കെ ക്ലാസിക്കൽ വേണം. ഇവിടത്തെ അത് പറ്റില്ല. ഇവിടത്തെ അടിച്ചുപൊളി, അടിച്ചുപൊളി ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുള്ളൂ. 4 ആളായിട്ടല്ലേ സാറ് പോകുന്നത്. അപ്പോൾ അവരെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യിക്കണം. അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യും, അങ്ങനത്തെ പാട്ടുകൾ വായിക്കുള്ളൂ. ഞാൻ 83 ജയിൽ വാർഡറായിരുന്നു ഇവിടെ കോഴിക്കോട്. അത് കഴിഞ്ഞ് 84 പോലീസിലേക്ക് പോയി. പോലീസിൽ പോയി ഫുട്ബോൾ വലിയ പ്രാന്തനായിരുന്നു ഫുട്ബോൾ. ആ കളിച്ച് ആ ട്രെയിനിങ് സമയത്ത് പരിക്ക് പറ്റി. എന്നിട്ട് ഇവരെ തന്നെ പോസ്റ്റ് ചെയ്ത് KFP പോത്തിലേക്ക്. അവിടെ ചെന്ന് പെരടൊക്കെ എടുക്കുമ്പോൾ കാലിന് നീരൊന്ന് അങ്ങനെ. പിന്നെ തൊഴിൽ കയ്യിലുണ്ട്, ബാൻഡും ഉണ്ട്, അത്യാവശ്യം ടൈലറിങ്ങും കയ്യിലുണ്ട്. അതിനെക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകല്ലേ. 2 പിള്ളേരാണ്, ആൺകുട്ടികളാണ്. അതിൽ ഒരാൾ ഇപ്പോൾ ഇവിടെ സെൻറ്റ് സേവർ കോളേജിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ എഞ്ചിനീയറാണ്. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പണിയിലേക്ക് നിങ്ങൾ ഇടപെടരുത്, എനിക്ക് ആവതുള്ള കാലം വരെ ഞാൻ പോകും. ഞാൻ ഊതിയിട്ട് ഒച്ച വരാണ്ടപ്പോൾ ആ കോഴി മുടക്കും, പിന്നെ മേളത്തിനെങ്കിലും പോകും, പിന്നെ വയ്യാണ്ടാകുമ്പോഴല്ലേ അപ്പം നിങ്ങളെ നോക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സ്വാഭാവികമായിട്ടും പാട്രിക്കിൻ്റെ ഓർമ്മയിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ പല ഭാഗങ്ങളിൽ ചെയ്ത് അവതരിപ്പിച്ച കുറേ പരിപാടികളുണ്ട്. എന്നാലും ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പോയി വിചിത്ര അനുഭവങ്ങളിൽ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ പോയി കുടുങ്ങി പോയതാവാം, അല്ലെങ്കിൽ ആസ്വദിച്ചതാവാം.
0: എനിക്ക് കുടുങ്ങിയത് എന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു 5-8 ദിവസം പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 ആളാണ് പോണത്. അന്ന് എന്ന് പറഞ്ഞാൽ ബാൻഡ് സെറ്റർ പോയി കഴിഞ്ഞാൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മത്സരങ്ങളാണ്, ഈ കയറിനെ കൊണ്ടുള്ള കളികളാണ്. അങ്ങനെ എൻ്റെ കൂടെ ഒരു 3 നല്ല നല്ല പ്ലെയേഴ്സായിരുന്നു. ആ ഞങ്ങളൊരു 5-6 ദിവസം തുടർച്ചയായിട്ട് പരിപാടി എടുത്ത് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുക. അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് മത്സരിപ്പിക്കുക അവർ ഉച്ച നേരത്ത്. ഒരു 2:30 മണിയായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ അടിക്കാൻ

0: ഞങ്ങളെ ചെക്കന്മാർ അതിൻ്റെ മുകളിൽ കയറി സർക്കസ് കളിക്കാൻ നേരത്ത് മറിയുമ്പോൾ വീണ് ഉറക്കം വെച്ചിരുന്നു. എന്നിട്ട് ചെക്കന്മാരെ മേലേക്ക് മണ്ണ് വാരിയിടുക, ഒരു സഹിയില്ല. അപ്പം ഞാൻ, എനിക്ക് വേറൊരു നമ്പറുണ്ട്, ഈ മുടിയുമ കെട്ടിയിട്ട് ബാൻഡ് അടിക്കും, അത് രാത്രിയാണ് പന്തം കത്തിച്ചാൽ അടിക്കുക. അന്ന് ഞാൻ പകൽ മുടിയുമ കെട്ടേണ്ടി വന്നു. പകൽ മുടിയുമ കെട്ടി ഒരു ആ ഈ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിന് മുകളിൽ ടൈലർ ഉണ്ടായിരുന്നു. ടൈലർ ഷോപ്പ് ചെന്ന് ഞങ്ങൾ കളിക്കുന്ന കയറിൻ്റെ മുകളിൽ തുണി കുറേ ചുറ്റി. അപ്പോൾ ഇത് വെയിറ്റ് വരണം, ഇത് വെയിറ്റ് ഉണ്ടെങ്കിലേ മുടിനെ കൊണ്ട് താങ്ങുള്ളൂ. കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കി എന്നിട്ട് വന്നിട്ട് ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് അതുവരെ മണ്ണിട്ട് കയറിയിരുന്നു. ഈ മുടീനത് അടിച്ചോടുകൂടി ആൾക്കാർ ഓരോ മേലേക്കൊക്കെ മാറ്റി എന്നെ എടുത്ത് പൊന്തിക്കലും ചേക്ക പോകുക, അങ്ങനത്തെ നല്ലൊരു അനുഭവമുണ്ട്. എന്നിട്ട് അന്ന് രാത്രി ഇതേമാതിരി ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ കളി നമുക്ക് രാത്രി കാണണോ. ഞാൻ പറഞ്ഞു അത് തീനെ കൊണ്ടുള്ള കളിയാണ്, ആയിക്കോട്ടെ നമുക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. രാത്രിത്തെ മത്സരം നിങ്ങൾ ഗംഭീരമാക്കണം, അന്നേരം നിങ്ങൾക്ക് പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളൊന്നും ആയിക്കോട്ടെ എന്ന് രാത്രി കളി തുടങ്ങി. അങ്ങനെ പൊന്തത്തിൽ മണ്ണൊണ്ടൊക്കെ കെട്ടി അടിച്ച ആൾക്കാർക്ക് ഭയങ്കര ജോളി. അപ്പോൾ മണ്ണെണ്ണ കെട്ടി അടിച്ച് ഞാൻ പന്തങ്ങനെ പിടിച്ചിരിക്കും, ആൾക്കാരൊക്കെ ഓടി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് അടിക്കാനായിട്ട് വരുന്നത് നോക്കുമ്പോൾ എനിക്ക് പ്രസൻറ്റ് തരാൻ വേണ്ടിയിട്ട് പൈസ. അന്ന് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നേരം വിളിക്കുന്നപ്പോൾ ഒരു 30 രൂപ 35 രൂപ കിട്ടുള്ളൂ. ഈ പ്രസൻറ്റേഷന് അന്ന് തന്നെ ഒരു 1300 രൂപ 1400 രൂപ കിട്ടി. ആ ഒരൊറ്റടിയിൽ അത് വല്ലാത്തൊരു അനുഭവം, അത് മറക്കില്ല ഞാൻ ജീവിതത്തിൽ.
1: കല തന്നെയാണ് നമ്മളെ ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തി.
0: ഇതിനെ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടുള്ളൂ, കാരണം എൻ്റെ മക്കളൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ത്യാഗങ്ങൾ അറിയുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞു ആ ഓ നശിപ്പിക്കാൻ പോവാ മക്കളെ, കാരണം ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ വെള്ളടി ഇതെല്ലാം കൊടുക്കുന്നു. ഇന്ന് വരെ ഒന്നും ഉണ്ടല്ലോ, കാരണം അവരെന്നെ കണ്ടിട്ടാണ് പഠിക്കുന്നത്.
1: പാട്രിക്കിൻ്റെ ബാൻഡിൻ്റെ പേരെന്താ?
0: PG ബാൻഡ്, പാട്രിക് ഗാൻ.
1: കോഴിക്കോടിൻ്റെ തെരുവീഥികളെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തോളം ത്രസിപ്പിച്ച ഒരു കലാകാരൻ, ഒരു വാദ്യ കലാകാരൻ, ബാൻഡ് കലാകാരനാണ് പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. ഏതൊരു കലാകാരനെയും പോലെ നിറഞ്ഞ തൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഈ അനുഭവങ്ങൾ പങ്കിടാൻ ഇവിടെ എത്തിയത്. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കോഴിക്കോട്ടെ ബാൻഡ് സംഘങ്ങളിൽ കലാകാരനായും സംഘാടകനായും 50+ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന പാട്രിക് ആന്റണി ഫെർണാണ്ടസ് ആണ് തൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നമ്മളുമായി പങ്കുവച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

0: ആരോഗ്യം അമൂല്യം.
1: മസ്തിഷ്ക ജ്വരം സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ്, ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
2: മസ്തിഷ്ക ജ്വരം എന്ന വാക്ക് സമീപകാലത്ത് വാർത്താ തലക്കെട്ടുകൾ സ്ഥിരമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു. എന്താണ് മസ്തിഷ്ക ജ്വരം? സാധാരണയായി സൂക്ഷ്മജീവികളോ രാസവസ്തുക്കളോ മസ്തിഷ്കത്തിൽ വീക്കം ഉണ്ടാക്കുകയും പനിയോടൊപ്പം അപസ്മാര ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വ്യത്യാസം ഉണ്ടാവുന്ന അവസ്ഥയാണ് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം. ഈ അടുത്ത കാലത്തെ മുൻപ് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലൊക്കെ ധാരാളം കേസുകൾ ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ രോഗം വന്നുപോയാൽ ഏകദേശം 30-50% ആളുകളിൽ ദീർഘകാല വൈകല്യങ്ങൾ ഉണ്ടാവുകയും 30% ആളുകൾ മരണപ്പെടുകയും ചെയ്യാം. ഇതിന് പ്രത്യേകമായ ചികിത്സകളില്ല. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല, എന്നാൽ കൊതുകുകൾ വഴി അത് നീർക്കാക്കകൾ അല്ലെങ്കിൽ ജല പക്ഷികൾ അല്ലെങ്കിൽ പന്നികളിൽ നിന്ന് ഈ വൈറസ് മനുഷ്യരിലേക്ക് കൊതുക് വഴിയാണ് പകരുന്നത്. നമുക്ക് എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം? കൊതുകുകളുടെ നിയന്ത്രണമാണ് ഒന്ന്. എന്നാൽ ഒരു പരിധിക്കപ്പുറം നമുക്കറിയാം കൊതുകുകളെ നിയന്ത്രിക്കാൻ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഒരു വാക്സിൻ വർഷങ്ങളായി അല്ലെങ്കിൽ 10 ഉപയോഗത്തിലുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഏഷ്യയിലെ ചൈന

0: ഉള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളം മസ്തിഷ്കജ്വരം, ജാപ്പനീസ് മസ്തിഷ്കജ്വരം കേസുകൾ ഉണ്ടായിരുന്നതാണ്. അവിടെയൊക്കെ മുൻപേ ഉപയോഗിക്കുന്നതും ഇന്ത്യയിൽ 10 വർഷത്തോളമായി ഉപയോഗിക്കുന്നതുമായ ഈ ഒരു വാക്സിൻ കേരളത്തിൽ തന്നെ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 10 വർഷത്തോളമായി ഉപയോഗിക്കുന്ന ഈ വാക്സിൻ കോഴിക്കോട് ജില്ലയിലും കഴിഞ്ഞ 2-3 മാസങ്ങളായി ലഭ്യമായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ജാപ്പനീസ് മസ്തിഷ്കജ്വരം കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ആണ് ഈ രോഗമൂലം, ജാപ്പനീസ് ജ്വരം മൂലമുള്ള മരണങ്ങൾ കൂടുന്നതും ലക്ഷണങ്ങൾ കൂടുന്നതുമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ളവരെ, 1 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവർക്കാണ് ഈ ഒരു വാക്സിൻ നൽകേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ 2 ജില്ലകളിലും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വാക്സിൻ നൽകിക്കഴിഞ്ഞു. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണ്, വളരെ ലഘുവായിട്ടുള്ള വാക്സിൻ എടുത്ത സ്ഥലത്ത് വരുന്ന ചെറിയ വേദനയോ ചുവപ്പോ ചെറിയൊരു പനി, തലവേദന, ഇത്തരത്തിലുള്ള ലഘുവായിട്ടുള്ള പാർശ്വഫലങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള കുട്ടികൾ കണ്ടേക്കാം എന്നല്ലാതെ ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണ്. ജെൻവാക് എന്ന് പറയുന്ന നിർജീവമാക്കിയ സുരക്ഷിത വാക്സിനാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ 31 മെയ് വരെ ഈ വാക്സിൻ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുത്തിവയ്പ്പ് നടക്കുന്ന ദിവസങ്ങളിൽ ലഭ്യമാവുന്നുണ്ട്. തീർച്ചയായിട്ടും ആരെങ്കിലും ഈ വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. സ്കൂളുകളിൽ വെച്ച് ഈ വാക്സിൻ 2 ഫെബ്രുവരി കുട്ടികൾക്ക് നൽകിയിരുന്നു. ആ സമയത്ത് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ കാലയളവ് ഈ മാസത്തോടുകൂടി, അല്ലെങ്കിൽ 31 മെയ്യോടുകൂടി നമുക്ക് പൂർത്തീകരിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ ഈ ഒരു വാക്സിൻ ലഭിക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരോട് ബന്ധപ്പെടണം. പല മസ്തിഷ്ക ജ്വരങ്ങളിൽ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്ന ഒരേ ഒരു മസ്തിഷ്ക ജ്വരമാണ് ജപ്പാൻ ജ്വരം. രോഗം വന്നാൽ കൃത്യമായ ചികിത്സ ഇപ്പോഴുമില്ല. മരണനിരക്ക് 30% ഉള്ളതുമായ ഈ ഒരു അസുഖം, രോഗസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സ്വീകരിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായതും ഫലപ്രദവുമായ രീതിയാണ് ഈ വാക്സിനേഷൻ അവർക്ക് നൽകുക എന്നത്. അത് നമുക്ക് ഉറപ്പുവരുത്താം. താങ്ക് യു.
1: മസ്തിഷ്ക ജ്വരം തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ വിശദീകരിച്ചത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. റെയിൽവേയിൽ 11,127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒഴിവ്. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്മാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ 11,127 ഒഴിവുകളുണ്ട്. ഇതിൽ 64 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ITI, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡിഗ്രി എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അടിസ്ഥാന ശമ്പളം 19,900 രൂപ. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയാവും തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. ഏതെങ്കിലും ഒരു RRBയിലേക്ക് അപേക്ഷിക്കാനാവും. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 14. സിഡാക്കിൽ 60 അവസരം. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 60 ഒഴിവുകളാണുള്ളത്. ഇതിൽ 33 ഒഴിവ് തിരുവനന്തപുരത്താണ്. ഡൽഹി, ബാംഗ്ലൂർ, റെയ്പൂർ, പട്ന തുടങ്ങിയ കേന്ദ്രങ്ങളിലായാണ് മറ്റ് ഒഴിവുകൾ. പ്രവൃത്തി പരിചയമുള്ളവർക്കും തുടക്കക്കാർക്കും അപേക്ഷിക്കാം. പ്രൊജക്ട് മാനേജർ 8, സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 23, പ്രൊജക്ട് എഞ്ചിനീയർ 13, പ്രൊജക്ട് അസോസിയേറ്റ് 16. അപേക്ഷ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇമെയിൽ മുഖേന അഭിമുഖത്തിന് ക്ഷണിക്കും.

0: ആയിരിക്കും. ജൂണിലായിരിക്കും അഭിമുഖം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 26. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.cdac.in എന്ന വെബ്സൈറ്റ് കാണുക. ആരോഗ്യ കേരളത്തിൽ 132 ഒഴിവ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റികളിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 132 ഒഴിവുകളുണ്ട്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം. മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഒഴിവ് 100, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഒഴിവ് 2. ആലപ്പുഴ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഒഴിവ് 10, മെഡിക്കൽ ഓഫീസർ ഒഴിവ് 10, ആയുഷ് മെഡിക്കൽ ഓഫീസർ ഒഴിവ് 1, LHV ഒഴിവ് 1, ഡെന്റൽ ഹൈജീനിസ്റ്റ് ഒഴിവ് 1. അപേക്ഷ https://aelovbejuj.d1avwg9 എന്ന ഗൂഗിൾ ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിച്ച ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: വയനാട് ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ സ്വീപ്പർ, ധോബി, വാട്ടർ കാരിയർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ അസൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം ഇന്ന് രാവിലെ 11 കൽപ്പറ്റ പുത്തൂർ വയലിലെ AR ക്യാമ്പിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0493620252.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ്

0: ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക 1 മാസത്തേക്ക് നീട്ടി. April 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് June 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3,000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ March 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km/h വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണത്തിൽ ഇനി കേൾക്കാം.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
4: KK സോറാബായ് പാടി 1952 പുറത്തിറങ്ങിയ ഒരു ഗ്രാമഫോൺ ഗാനം. യാഥാസ്ഥിതിക പക്ഷത്ത് നിന്ന് ആധുനിക സ്ത്രീ ജീവിതത്തെ നോക്കിക്കാണുന്ന ഈ പാട്ടിന്റെ ഗാനസാഹിത്യം PA സെയ്ദിന്റേത്. സംഗീതം TA

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ ഗാനം പാടിയത് കെ കെ സോറാബായ്. ഗാനമൊരുക്കിയത് പി എ സെയ്ദ്, ടി എ കല്യാണം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: അന്ന് രാത്രി കുഞ്ഞുമാക്കോത വന്നപ്പോ ചീര സ്നേഹത്തോടും കണ്ണീരോടും കൂടി മനസ്സിലുള്ളതെല്ലാം ഇറക്കി വെച്ചുവെങ്കിലും കുഞ്ഞുമാക്കോത കൂട്ടിപ്പിടിച്ച ചുണ്ടുകൾ തുറക്കാനേ കൂട്ടാക്കിയില്ല. അവൾ പറഞ്ഞതൊന്നും അയാൾ അനുസരിക്കുമെന്ന് ചീരയ്ക്കും തോന്നിയില്ല. അന്നംകുട്ടിത്താത്തി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ദിവസം മേലാകെ പുളിവാറലുകൊണ്ട് അടിയേറ്റ മുറിപ്പാടുമായി വന്ന കുഞ്ഞുമാക്കോതയെ കണ്ട് ചീരയും 3 വയസ്സുള്ള മകളും നിലത്ത് കിടന്നിഴഞ്ഞു കളിച്ചിരുന്ന ചെക്കനും വാവിട്ട് കരഞ്ഞു. ഒരു വിധത്തിലത് നന്നായിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ രാത്രിക്ക് രാത്രി വീടിന് വേണ്ടുന്നതെല്ലാം കൊണ്ട് അച്ചമ്പി വന്നത്. അതോടെ എല്ലാ വഴക്കും അലിഞ്ഞില്ലാതായി. ഇത്രയും കാശുകാരനും മട്ടാഞ്ചേരി അങ്ങാടിയിലെ മുതലാളിയുമൊക്കെയായ ആ വലിയ മനുഷ്യൻ അവരുടെ കാൽക്കലിരുന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചാൽ മനസ്സലിയാതിരിക്കുന്നതെങ്ങനെ? അതോടെ എല്ലാം തെളിഞ്ഞു. അച്ചമ്പി വന്ന് വലിയ കുട്ട തുറന്നു വച്ച നേരത്ത് മുട്ടിലഴിഞ്ഞു നടന്ന ചെക്കനാണ് ആദ്യം ചെന്നതിൽ കൈയിട്ടത്. അവൻ അതിൽ നിന്ന് ചെണ്ടകൂട്ടുന്ന കാപ്പിരിയുടെ കളിപ്പാട്ടം വലിച്ചെടുത്തു. അതിന്റെ ചന്തിയിലുള്ള ചാവി തിരിച്ചുവിട്ടപ്പോൾ ആ കാപ്പിരി ചെണ്ടകൊട്ടാൻ തുടങ്ങി. പിച്ചവയ്ക്കാൻ തുടങ്ങിയ ചെക്കൻ രണ്ടു കൈയും ചേർത്ത് കൊട്ടിച്ചാടിത്തുള്ളി തനിയെ കൊണ്ടാടി. ആ നേരത്ത് വലിയ മനുഷ്യനായ അച്ചമ്പി മാപ്പിളയും എണീറ്റ് കൈലി മാടിക്കെട്ടി അവനോട് ചേർന്ന് അവനെപ്പോലെ ചവിട്ടിത്തുള്ളി. ചെക്കൻ വീണപ്പോ അയാളും തിണ്ണയിലേക്ക് വീണു. ചെക്കൻ എണീറ്റപ്പോ അയാളും എണീറ്റു. എന്തൊരു മനുഷ്യനാണയാൾ! സമ്മതിക്കണം. ആ രാത്രി മുഴുവൻ കുഞ്ഞുമാക്കോത അച്ചമ്പിയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് ചീരയുടെ മനസ്സ് വെടിപ്പാക്കിയെടുത്തു. പിന്നെയും കുറേ നാൾ കടന്നുപോയി. ചെക്കൻ ഇത്തിരിയും കൂടി വലുതായി. ആ നേരത്താണ് വാവിട്ട് കരഞ്ഞു പിടിച്ച് അന്നംകുട്ടിത്താത്തി പിന്നെയും വന്നത്.
4: എന്റെ ചീരേ, പറയാനുള്ളത് മുഴുവൻ നിന്നാട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്താണ് അവനെ തടയാണ്ടിരുന്നത്? എല്ലാം വിടിവിട്ട് കഴിഞ്ഞു കേട്ടാ.
3: ഈ കണ്ട കാലമത്രയും കടന്നുപോയിട്ടും അച്ചമ്പിക്ക് വേണ്ടിയുള്ള കാപ്പിരി സേവ കുഞ്ഞുമാക്കോത നിർത്താതെ തുടരുകയാണെന്ന സത്യം ചീരെ അറിയുന്നത് അന്നാണ്. ആ രാത്രി കുഞ്ഞുമാക്കോതയെ ഉപദേശിച്ചു നേരെയാക്കാമെന്നവൾ വിചാരിച്ചുവെങ്കിലും അത് നടന്നില്ല. കാരണം അന്നയാൾ വന്നത് കള്ളിനു പകരം വീപ്പക്കണക്കിന് സന്തോഷം മോന്തിയാണ്. വന്നപാടെ അയാൾ പറഞ്ഞു:
5: ചീരേ, നമ്മളീ നാടും വീടും വിട്ടു പോണേണ്. കാഞ്ഞിരപ്പള്ളിയിൽ 3 ഏക്കർ നിലവും പുരയിടവും തീറാക്കിയിട്ടുണ്ട്. നമ്മക്കവിടെ റവറും കുരുമുളകും നട്ട് 4 കാശുണ്ടാക്കാട്ടാ.

0: അമ്മടാ കാലം തെളിഞ്ഞടി. ചീരയ്ക്കും അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. മുടിഞ്ഞ കാസരോഗിയായ നാത്തൂനാരുടെ കൂടോത്തരം തെറിവിളിയും സഹിച്ച് എത്ര നാളായി കഴിയുന്നു. പിന്നെ പെങ്കൊച്ചിനെ കെട്ടിക്കണം, ചെക്കനെ പഠിപ്പിക്കണം. രണ്ടു ദിവസത്തിനകം നാടുവിട്ടു പോകണമെന്ന് കേട്ടപ്പോൾ മാത്രമാണ് എന്തോ ഒരു ശരികേട് തോന്നിയത്. നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവുമെന്നാണ് അയാൾ പറഞ്ഞത്. എന്ത് പ്രശ്നം? അതൊക്കെയുണ്ട്, നീ കെട്ടൊക്കെ കെട്ടാൻ തുടങ്ങിക്കോ.
1: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് മെയ് 19 തെന്നിന്ത്യയിലെ വിശ്രുത ഗായിക പി ലീലയുടെ ജന്മദിനമാണ്. അരനൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആ സംഗീത ജീവിതത്തിന് ഒട്ടനവധി ബഹുമതികളും ആദരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്ന 1969 തന്നെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിയത് പി ലീലയാണ്. ചിത്രം കടൽപാലം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: ഇത് ഹിന്ദോളരാഗം. 20-ാമത് മേളകർത്താരാഗമായ നടുഭൈരവി രാഗത്തിന്റെ ജന്യമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് ഹിന്ദോള.
1: ഗോവർദ്ധന ഗിരീശം
0: വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. ധാരാളം ഗാനങ്ങൾ ഈ രാഗത്തിലുണ്ടായിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ കമ്പോസ് ചെയ്ത് ജനപ്രിയമായിട്ടുള്ള ഒരു ലളിതഗാനമാണ്.
1: ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും
0: എന്ന് തുടങ്ങുന്ന ഗാനം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാഗരസംഗമം എന്ന ചിത്രത്തിലെ ഓം നമ ശിവായ എന്ന ഗാനമാണ്. സംഗീതം ഇളയരാജ.

0: 23% അന്നജവും 2% പ്രോട്ടീനും 1% കൊഴുപ്പുമുണ്ട്. 100 ഗ്രാം ചക്ക 95 കലോറി ഊർജം നൽകും. ഇരുമ്പ് ധാരാളമുള്ളതിനാൽ വിളർച്ച മാറുന്നതിനും രക്തചംക്രമണത്തിനും സഹായിക്കും. മഗ്നീഷ്യവും കാൽസ്യവും ഉള്ളതിനാൽ എല്ലുകളെ ബലപ്പെടുത്തും. ഇതിലെ വൈറ്റമിൻ സി കണ്ണുകളുടെ പരിരക്ഷ ഉറപ്പുവരുത്തും.
1: വൻവൃക്ഷങ്ങളുടെ വളർച്ച നിയന്ത്രിച്ച് കുഞ്ഞൻ മരങ്ങളാക്കി ചെടിച്ചട്ടികളിൽ വളർത്തുന്ന ജാപ്പനീസ് കലയാണ് ബോൺസായി. പൂന്തോട്ടങ്ങളിലും ഇൻഡോർ ഉദ്യാനങ്ങളിലും ഇവയെ വളർത്താം. കൃത്യമായ പ്രൂണിങ്ങും പരിപാലന മുറയും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആകൃതിയിലുള്ള ബോൺസായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിനായി മണ്ണ്, മണൽ, അഴുകിയ കരിയില അല്ലെങ്കിൽ ചാണകപ്പൊടി എന്നിവ ചേർത്ത് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയ ശേഷം അതിൽ ബോൺസായി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന മരത്തിന്റെ തൈ അല്ലെങ്കിൽ വിത്ത്, മുളച്ച തണ്ട് എന്നിവ നടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തൈയാണ് നടുന്നതെങ്കിൽ അതിന്റെ തായ്വേരും അധികമായി വളർന്നു നിൽക്കുന്ന ശിഖരങ്ങളും മുറിച്ച ശേഷം വേണം നടാൻ. എപ്പോഴും ചെടിച്ചട്ടിയിൽ നനവ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. 2 ആഴ്ചയിൽ ഒരിക്കൽ നേർപ്പിച്ച ജൈവവളം മിതമായ അളവിൽ നൽകണം. പുതുതായി കിളിർത്തുവരുന്ന ഇലകളും ശിഖരങ്ങളും ആവശ്യമുള്ളത് മാത്രം നിർത്തി ബാക്കിയുള്ളവ വെട്ടിയൊതുക്കുക. 1-2 വർഷം കഴിയുമ്പോൾ ബോൺസായി ചെടികൾ ആഴം കുറഞ്ഞ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം. ഇതിനായി ചെടികൾ വളരെ ശ്രദ്ധാപൂർവം ചട്ടിയിൽ നിന്നും പുറത്തെടുക്കണം. പിന്നീട് തായ്വേരുൾപ്പെടെ 1/3 ഭാഗം വേരുകൾ വെട്ടിമാറ്റി പോട്ടിംഗ് മിശ്രിതം നിറച്ച പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടണം. ഒരു വൃക്ഷം വളർന്ന് ബോൺസായി ആയി രൂപപ്പെടാൻ ഏകദേശം 10 മുതൽ 15 വർഷം വരെ വേണ്ടിവരും. എന്നാൽ അഡീനിയം പോലുള്ള ചെടികൾക്ക് വളരെ വേഗം ബോൺസായി ആകാൻ കഴിയും.

0: കൃഷിദീപം.
1: ചക്കയിൽ ജീവകം എ, ജീവകം സി, തയാമിൻ, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകളുമുണ്ട്. പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ദഹനശക്തി സുഗമമാക്കുന്നതിനും അത്യുത്തമം. ചക്കച്ചുളയിലെ നാരുകൾ വൻകുടലിലെ ക്യാൻസറിനെ പ്രതിരോധിക്കും. ചക്കപ്പഴത്തിലെ സെലീനിയം ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വിളഞ്ഞു പാകമായ ചക്കച്ചുളയിൽ 74% വെള്ളവും

കൃഷിദീപം. കൃഷിദീപം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

0: over to Nina Arakkal.
1: Thank you, Abhishek. Modi, the first Indian Prime Minister to visit Norway in more than four decades, is covered prominently by the dailies. Prime Minister urges peace in Ukraine, West Asia leads the pioneer. While the statesman leads with Prime Minister Modi, pushes tech, green ties in Norway. The Indian Express carries the picture of PM Modi receiving Norway's highest honour. The caption under the picture reads, PM Narendra Modi with King Harald V as he is conferred the Grand Cross of the Royal Norwegian Order of Merit in Oslo on Monday. The Economic Times, in its editorial Bringing It All Back Home, writes that the repatriation of 1,000-year-old Chola copper plates from Leiden University during Narendra Modi's visit to the Netherlands last weekend is a welcome assertion of India's proprietorial sovereignty. Excavated between 1687 and 1700 during the Dutch redevelopment of Nagapattinam, the two sets reveal a legacy of royal succession and maritime diplomacy. The return of Chola plates mirrors that of Piprava Buddha relic gems and restitution of 657 stolen antiquities from the United States. UPSC to release prelims provisional answers, reports Hindustan Times about the UPSC to release the answer key soon after prelims exams to enhance transparency and uphold the highest standards of to conduct the examination. Aaron Rai runs over away with PGA Championship, first English-born winner in more than a century, states a pioneer. And finally, India's bullet train dream inches closer to reality. The Financial Express says project is being executed with assistance from the government of Japan. And with that, it's back to you, Abhishek.
0: Thank you, Nina. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for $100 billion investment and 1 million jobs under India EFTA agreement at Business and Research Summit in Oslo, Norway. Prime Minister Modi to meet leaders of all five Nordic nations at the third India-Nordic summit today. Defence Minister Rajnath Singh describes Operation Sindoor as testament to India's transformation into strong, confident and capable nation. Judges Inquiry Committee investigating allegations against Justice Yashwant Verma submits report to Lok Sabha Speaker Om Birla. West Bengal government allows ED to prosecute former principal of RG Corps Medical College, Sandeep Ghosh, for financial irregularity case. And in IPL cricket, Sunrisers Hyderabad secure playoff berth, beating Chennai Super Kings by 5 wickets. And with that, we end the morning news. Have a nice day.
2: Akashvani, Kozhikode. Prabhata Prakshepanathil, ini kelka.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
5: ഓഡിയൻസിന്റെ അടുത്ത് നിന്നുള്ളൊരു പ്രതികരണം, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
6: ഓഡിയൻസിന്റെ അടുത്തൊന്നും വളരെ നല്ല ഒപ്പീനിയൻ ആയിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊന്നും ഇല്ല, അപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പം ഇത് ഈ ചാനലിലിട്ട് ഗാലറി വിഷൻ ചാനലിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ചാനലൊന്നും അങ്ങനെ ആ സമയത്ത് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഓഡിയൻസിന്റെ സപ്പോർട്ടും വളരെ ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരും അവരെ ഭാഗത്തു നിന്നും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇങ്ങനെയൊരു കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നില്ല. അതായത് അയ്യപ്പനെ കുറിച്ച് കുറെ പാട്ടുകൾ ഉണ്ടെന്നല്ലാതെ മാളികപ്പുറത്തമ്മയെ കുറിച്ചും, അതായത് അയ്യപ്പൻ സത്യം പറഞ്ഞ മാളികപ്പുറത്തമ്മയെ, പിന്നെ എന്താണ് കന്നിസ്വാമികൾ വരാത്ത വർഷം ഞാൻ വിവാഹം ചെയ്യാന്ന് പറയുകയും ഇന്നും കാത്തിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള പാട്ടാണ്. അപ്പം മഷേട്ടൻ തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്തതാണ് ഈ രണ്ട് പാട്ടുകൾ. അത് ഓരോരുത്തരിലും ഈ മാളികപ്പുറത്തമ്മ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളൊരു സാധനം കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ എഴുതിയപ്പോൾ പലർക്കും അത് ഭയങ്കര ഇമോഷണലി അത് കണക്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കമ്പോസിങ് ഫീൽഡിലേക്ക് സ്ത്രീകൾ ഇങ്ങനെ കമ്പോസിങ് ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു കുറെ കാലങ്ങളായിട്ട് അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കമ്പോസിങ് ഫീൽഡിലേക്ക് വരാറില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലും പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല കമ്പോസ് ചെയ്യാൻ നല്ല കഴിവുണ്ട്, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങനെ എൻകറേജ് ചെയ്ത കലാ ഫീൽഡിൽ നിന്ന് ഒരുപാട് പേര് ആ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം

0: നിർത്തരുത്, ഇനിയും ഭാവിയുണ്ട്, ഇതോട് രണ്ട് പാട്ട് ചെയ്ത് നിർത്തരുത്, ഇനിയാണെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അതിൽ ഈ പറഞ്ഞതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളുടെ പേരും കൂടി ഞാൻ പറയണം. കാരണം ഫാദർ ജോൺ മണ്ണാർത്തറ നമ്മുടെ സിൽവർ ഹിൽസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പം ഫാദർ മോർണിംഗ് സ്റ്റാർ സ്കൂളിലേക്ക് പോയി ഗൂഡല്ലൂർ. ഫാദറും ഈ പറഞ്ഞതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളും അതുപോലെ തന്നെ എൻ്റെ സ്കൂൾ, എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ്, മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളിലുള്ള എൻ്റെ ഒപ്പം വർക്ക് ചെയ്തവർ എല്ലാവരും ആണെങ്കിലും ഈ പാട്ടിൻ്റെ മേഖല, ഇപ്പം സിൽവർ ഹിൽസ് സ്കൂളിൽ അവിടെ ഞാൻ കൗൺസിലിങ്ങും മ്യൂസിക്കുമായിട്ട്. അപ്പോൾ എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ പ്രിൻസിപ്പളാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലും ഇപ്പോൾ ഫാദർ ആണെങ്കിലും ഇപ്പം പാട്ടുകൾ തരുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് എന്നെ കൊണ്ടും. അതും വളരെയധികം നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മളെ ഓഡിയൻസിനെ പോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാമിനും പോവാറുണ്ട്. അതിൻ്റെ പാട്ട് പഠിക്കാനും ഒക്കെ ഉള്ള സമയമാകുമ്പോൾ പിന്നെ വർക്കും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എല്ലാം കൂടെ ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടത് ചിലപ്പം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. അത്രയും ചിലപ്പോൾ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ കൊടുത്തത്. പക്ഷേ ചിലപ്പോൾ ആ ക്ലയൻറ്റ് ചിലപ്പം അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ അത്രയും ഓക്കെ ആയിരിക്കില്ല, കുറച്ചുകൂടി നന്നാക്കായിരുന്നു അല്ലെങ്കിൽ കൂടി വേറെ ഒന്ന് ഇരിക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇത് ഓരോന്നും ഓരോ സമയം പോലെ, ചില സാധനങ്ങൾ നമ്മൾ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഓരോന്നിന് ഇന്ന ഇന്ന സമയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ സമയത്തിനും കൂടെ അനുസരിച്ച് നമ്മളെ സമയമെടുത്ത് എപ്പോഴും കുറച്ച് ടൈം എടുത്തേ ചെയ്യാറുള്ളൂ.
1: പാട്ടിന്റെ സൃഷ്ടിയില് വരികളാണോ സംഗീതമാണോ ആദ്യം?
0: അത് രണ്ട് രീതിയിലും വരാറുണ്ട്. ചിലപ്പം ലിറിക്സ് ആയിട്ട് വരും, ചിലപ്പോൾ ട്യൂൺ ആദ്യം വേണം, അതിനനുസരിച്ച് ലിറിക്സ് എഴുതാന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ട്യൂണ് കൊടുത്തിട്ട് അതിനനുസരിച്ച് ലിറിക്സ് എഴുതാം. പക്ഷെ അതാണ് ഒരു ഒരു കണക്കിന് എളുപ്പം തോന്നുന്നു. കാരണം ആ ട്യൂണിനനുസരിച്ച് വരികൾ എഴുതിയാൽ മതി. പക്ഷെ മറ്റേത് വരികൾക്കനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യുമ്പം വരികളുടെ ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂൺ നമുക്ക് അവിടെ വരണം. അപ്പോൾ അതും ഒരു ശരിക്കും പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ആ കവിയുടെ അല്ലെങ്കിൽ ആ കവി എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം,
1: ആ ഒരു ഫീല് നമുക്ക്
0: ട്യൂണിൽ കൊടുക്കാൻ പറ്റണം. കവിയുടെ ഏതൊരു കവിയുടെ മനസ്സിലൊരു ഒരു ട്യൂൺ ഉണ്ടാവും പാട്ട് എഴുതുമ്പോൾ.
1: വരികളെ എഴുതുമ്പോഴും ആ കവി മനസ്സിൽ കണ്ട അതേ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റും.
0: അതെ അതെ അതെ. അപ്പം അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാന്ന് പറയുന്ന കുറച്ചൊരു ടാസ്ക് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ട്യൂൺ ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ചൊരു, അതായത് ഇപ്പൊ ഒരു ട്യൂണ് കൊടുത്താൽ ആ ട്യൂണിനനുസരിച്ചൊരു വരികൾ കിട്ടുക എന്ന് പറയുന്നത് അതും അതാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത്ര എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും മറ്റേത് നമുക്ക് കുറച്ചും കൂടി ഒരു ടാസ്ക് ആണ്. അപ്പൊ രണ്ടാണെങ്കിലും പാട്ടിന്റെ ഒരു സാധനത്തിലോട്ട് ഒരു ഇമ്പാക്റ്റ് ആളുകളിലേക്ക് കിട്ടണം എന്നുള്ളത് മാത്രം.
1: സോഷ്യൽ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഈ ഒരു മ്യൂസിക്കിന് ഹെൽപ്ഫുൾ ആണോ എങ്ങനെയാണ്?
0: ഹെൽപ്ഫുൾ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊരു സാധനം നമ്മൾ പാടിയിടുന്നതും പിന്നെ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പണ്ടാണെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. ചിലപ്പോ നമ്മളെപ്പോഴാണ് പിന്നെ വൈറലാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ വെറുതെ ഇങ്ങനെ പാടിയിടുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഹിറ്റായി പോകുന്നത്. അപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നമ്മളുടെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാട്ട് അവരിലേക്കും നമ്മളറിയാത്ത കുറേ ആളുകളിലേക്ക് എത്തിക്കുക, അവർ കേൾക്കുക, പലരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഉള്ള അത്രയും ആളുകൾ
1: ഭയങ്കര ജെന്യുവിൻ ആയിട്ട്,
0: അതെ അതെ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പാടുന്നത് അവർ കേൾക്കുക, നമുക്ക് അറിയാത്ത ആളുകൾക്ക് കമൻറ്റ് ചെയ്യുക, അതുവഴി നമുക്ക് പ്രോഗ്രാംസ് കിട്ടുക, അതെല്ലാം ഭയങ്കര, ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മളവരെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളുടെ പാട്ടുകൾ ഷെയർ ചെയ്യുക, അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷം ഉള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അഫ്സൽ യൂസഫ് സാറൊക്കെ വിളിച്ചിരുന്നു പാട്ട് കേട്ടിട്ട്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സിംഗിങ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പാടാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പം നമ്മൾ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പം പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം എപ്പോഴും. അപ്പം നമ്മളിങ്ങനെ പാടുമ്പോൾ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് അതെ അതെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ചെറിയൊരു ഷോർട്ട് ഇൻസ്റ്റയിലും ഒക്കെ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇപ്പം അതാണല്ലോ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോവാം. അപ്പം എത്ര ഷോർട്ടാവുന്ന അത്രയും ഷോർട്ട് എന്നുള്ളൊരു സാധനം. അപ്പം ആ ഷോർട്ട് അത്രയും സാധനത്തിൽ നമ്മൾ വൃത്തിയായിട്ടൊരു സാധനം ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, എപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കും. ചില പാട്ടുകളൊക്കെ സ്റ്റുഡിയോ പോയിട്ട് എടുക്കും. പിന്നെ ഫോണിൽ തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ഫോണിൽ തന്നെ എല്ലാം പാടുകയും റെക്കോർഡ് ചെയ്യുകയും
1: നമ്മൾ ചെയ്തു വെച്ച പാട്ടുകളാണെങ്കിലും അത് ഇംപ്രൊവൈസ് ചെയ്യുമ്പോൾ

0: അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വരും അല്ലേ.
1: ഞാൻ ശരിക്കും പറഞ്ഞ ഒരാൾ കമ്പോസ് ചെയ്ത് വെച്ച പാട്ടിനെ ഞാൻ വല്ലാതെ ഇമ്പ്രൂവൈസ് ചെയ്യാറില്ല. എനിക്കെന്തോ അത് അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പം എന്തോ എനിക്ക് അതിനത് ചേരുന്നില്ല. ഒന്നത് ഒരു കമ്പോസർ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് അയാളുടെ മനസ്സിലുള്ള ഒരു ട്യൂണും ആ ഒരു വ്യക്തി ഫൈനലി ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ചിലപ്പം അത് അയാളിൽ ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ അയാൾ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ ചിലപ്പം അത് അതിനോട് ചേരാതെ വരാം. നമ്മൾ ഒരുപാട് അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ എന്തോ എനിക്ക് തന്നെ തോന്നും അയ്യോ അത്രയും വേണ്ട അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് രണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നല്ലാതെ ആ പാട്ടിനെ മാക്സിമം ഞാൻ അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു ഫീല് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി പാടാനേ ശ്രമിക്കാറുള്ളൂ. അതായത് ശബ്ദമൊന്നും മാറ്റാതെ എൻ്റെതായ രീതിയിൽ തന്നെ അനുകരണ ഇല്ലാതെ എൻ്റെതായ ശബ്ദത്തിൽ ആ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയെ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഈ ലൈവ് ഷോസിനൊക്കെ ഗസൽസ് ഒക്കെ പാടുകയാണെങ്കിൽ അപ്പൊ ചിലപ്പോൾ നമ്മൾ കുറച്ച് ആലാപുകളും നമുക്ക് ആ സമയത്ത് തോന്നുന്ന പക്ഷെ അത് ചിലപ്പോൾ പിന്നെ ഇന്ന് പാടിയത് നാളെ കിട്ടിക്കൊള്ളുന്നില്ല ഇന്നിപ്പോ ഞാൻ പാടിയത് ആവില്ല ചിലപ്പോൾ ഞാൻ നാളെ ഷോവിന് പാടുക. അപ്പം ആ രീതിയിലുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവൈസേഷൻസ് ഒക്കെ കൊടുക്കും എന്നല്ലാതെ ഒരുപാട് ആ പാട്ടിൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ജാനകിയമ്മ ഒരു പോലെ നമുക്ക് ഗസ്റ്റായിട്ട് വന്നു നമ്മൾ വേദിയിൽ ജാനകിയമ്മ പാടിയ പാട്ട് ജാനകിയമ്മയുടെ മുന്നിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് പാടിയിട്ടുണ്ടായിരുന്ന ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ ആ പാട്ടില്ലേ ചാന്ത് പൊട്ടില്ല അതായിരുന്നു ഞാനും മൃദുല ചേച്ചിയും കൂടി ആയിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അയ്യോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. അപ്പം നല്ല അഭിപ്രായം രണ്ട് മുത്തുകളെ പോലെ പാടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ജാനകിയമ്മയുടെ മുന്നിൽ. അതുപോലെ തന്നെ നമ്മുടെ ആശാജിയെ കാണാനും ആശാജിയുടെ പാട്ട് കേൾക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടായത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഗന്ധർവ സംഗീതത്തിൽ നമുക്ക് പ്രൈസ് തരുന്നത് ദസാറാണ്. ദസാറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രൈസ് വാങ്ങുന്നത്. ആദ്യമായിട്ടാണ് ദസാറിനെ അന്ന് കാണുന്നത്. അപ്പോൾ സ്റ്റേജിൽ ഫൈനലിൽ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പം ദസാർ ഇതേപോലെ നമുക്ക് പ്രൈസ് ഒക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗന്ധർവ സന്ധ്യയിൽ അവാർഡ് തരികയാണ്. അവാർഡും ക്യാഷ് പ്രൈസും അപ്പോഴാണ് നമുക്ക് തരിക. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞാൽ ദാസാറിനെ കണ്ടത് തന്നെ ഷോക്കിലാണ് ഞാൻ. അപ്പം അതിന് ശേഷം അപ്പോഴും ശരത് സാറും എം ജയേന്ദ്രൻ സാറും ആയിരുന്നു എനിക്ക് ജഡ്ജസായിട്ടുണ്ടായിരുന്നത്. വേണുഗോപാൽ സാറും ഗായത്രി ചേച്ചിയായിരുന്നു ആങ്കറിങ് ചെയ്തിരുന്നത്. ദാസാറിനെ കണ്ട ഷോക്കിലിരിക്കുമ്പോഴാണ് ആശാജിയും ആ സമയത്ത് ഇവരെ ഓണർ ചെയ്യും. എല്ലാ വർഷവും ഗന്ധർവ സന്ധ്യ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഓണർ ചെയ്യാറുണ്ട്. അപ്പം അന്ന് ആ വർഷം ഓണർ ചെയ്തത് ഗന്ധർവ സന്ധ്യ പുരസ്കാരം ലഭിച്ചത് ആശാജിക്കും മന്നാടെ സാറിനും. അപ്പം അതേ വർഷം തന്നെയാണ് 2002 ഞങ്ങൾ കോമ്പറ്റീഷന് വിൻ ചെയ്യുന്നത്. അപ്പം സീനിയേഴ്സിലും ജൂനിയേഴ്സിലും ഉള്ള വിഭാഗം. അപ്പം ജൂനിയേഴ്സിൽ ഞാനും യാസിൻ നിസാറും ആയിരുന്നു മെയിൽ രണ്ടുപേരെ ഞങ്ങൾ വിൻ ചെയ്തിരുന്നത്. സീനിയേഴ്സിൽ സൈനോജ് ഏട്ടനും ഇന്ന് ജീവിച്ചിരിപ്പില്ല, സൈനോജ് ഏട്ടനും രൂപ ചേച്ചിയും രൂപ രേവതി അവരുമായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പം അന്നാണ് ആദ്യമായിട്ട് മന്നാടെ സാറിനെയും ആശാജിയെയും ഒക്കെ നേരിട്ട് കാണുന്നതും ലൈവായിട്ട് അവരെ പാട്ട് നമ്മൾ കേൾക്കുന്നതും ഒക്കെ. അത് ഭയങ്കര ഒരു സന്തോഷം, അതുപോലെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈവ് കേൾക്കുക, അവരെ പാട്ട് കേൾക്കുക, അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പൊ അതൊക്കെ അന്നത്തെ ഞാൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നൊരു പ്രായം, അന്ന് എന്തു പറയണം, ഇവരെയൊക്കെ കണ്ട ഒരു ഷോക്കിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം അത് നമുക്ക് ഭയങ്കര. അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനും അതിലൊന്നും ഞാൻ പറഞ്ഞു ജാനകിയമ്മയെ കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര അവരെ മുന്നിൽ നമുക്ക് പാടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിന്നെ പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു.
0: ആ ഒരു അനുഭവമായിരിക്കും അല്ലേ? അതെ അതെ,
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവരുടെ പാട്ടുകളും ഇപ്പം പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ അച്ഛൻ എനിക്ക് ലതാജിയുടെ ആശാജിയുടെയും ഹിന്ദി പാട്ടുകളെ കുറേ ഇങ്ങനെ കേൾപ്പിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു പണ്ട് സി ഡി ആണല്ലോ, കാസറ്റിൽ ആദ്യം, പിന്നെ കാസറ്റ് കഴിഞ്ഞപ്പോൾ സി ഡി ആയി. അപ്പോൾ സി ഡിയിൽ ഇങ്ങനെ അച്ഛൻ കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കൊണ്ട് വീട്ടിൽ വെക്കും, കൊണ്ടുവന്ന് വെക്കുന്നിട്ട് ഈ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിക്കും എനിക്ക്. അപ്പം ഞാനെന്ന് കൊച്ചുകുട്ടിയാണ് എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ ഇവരൊക്കെ പാടിയ പാട്ട് അങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര അറിയാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ കേൾക്കും, കേട്ടത് അതേപോലെ തിരിച്ച് പാടിക്കൊടുക്കും എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് എനിക്ക് അവരെപ്പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ പിന്നീടാണ് ഭയങ്കര പിന്നെ ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അറിയുന്നതും ഇത്രയും ആയിട്ട് ഒരുപാട് പാട്ട് പിന്നീട് ഞാൻ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൂടുതലും നമ്മൾ അയ്യോ ഞാൻ ഇവരുടെ
0: പാട്ടാണല്ലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ്. അച്ഛനാണ് ഇതേപോലെ ഇങ്ങനെ കുറേ പാട്ടുകൾ കേൾപ്പിക്കുകയും അത് പാടണം ഇത് പാടണം. അച്ഛന് ഇപ്പോഴും അച്ഛൻ അങ്ങനെ തന്നെ. അത് പിന്നെ ഗസല് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ അച്ഛനായിരുന്നു.
0: ഗസല് പഠിച്ചിട്ടുണ്ടോ?
1: ഗസൽസ് എന്ന് വെച്ചാല്

കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചു, പിന്നെ ഹിന്ദുസ്ഥാനി കുറച്ച് പഠിക്കാൻ പോയി. അതും ഈ ബേസിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സാറ് എല്ലാവരും അവർ ബാംഗ്ലൂർ ബേസ്ഡും ഒക്കെ ആയിരുന്നു, അപ്പം അവിടെ പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവരിവിടെ വരുമായിരുന്നു. പക്ഷേ പിന്നെ അവർ വരാതെ ആയപ്പോൾ പിന്നെ ഞാനും എൻ്റെ സ്റ്റഡീസും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് പിന്നെ നമ്മളെ ബീസോൺ ഇൻട്രസോൺ കലോത്സവങ്ങൾ, സ്കൂളിലും ഇതേപോലെ കലോത്സവം സ്റ്റേറ്റ് വിന്നറൊക്കെ ആയിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. പിന്നെ അത് കഴിഞ്ഞ് ബീസോൺ ഇൻട്രസോൺ കഴിഞ്ഞ് നമ്മൾ സൗത്ത് സോണിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ ലൈറ്റ് മ്യൂസിക്കിന് പകരം ഗസലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നേ സ്റ്റാർ സിംഗറിൽ ഞാൻ ഗസൽ പാടിയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഗസൽ പാടാനുള്ള ഒരു എൻ്റെ ത്രോട്ട് അതിന് നല്ലതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോഴാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഗസൽസ് കൂടുതൽ അങ്ങനെ കേട്ട് തുടങ്ങി, അതിന് ശേഷം സ്റ്റാർ സിംഗറിന് ശേഷം. അപ്പം ഈ സൗത്ത് സോണിനും ഞാൻ ആ പാട്ട് തന്നെയാണ് പാടിയിരുന്നത്.

0: പോകുന്നൊരു പാട്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു സംഗതികളാണ്, ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ്. അപ്പം ഇതായിരുന്നു ഞാൻ സൗത്ത് സോണിൽ പാടിയത്. അത് കഴിഞ്ഞ് നാഷണലിൽ പോയപ്പം എനിക്ക് സെക്കൻഡ് ആയിരുന്നു. സൗത്ത് സോണിൽ ഫസ്റ്റ് കിട്ടി, നാഷണലിൽ പോയി സെക്കൻഡ് കിട്ടി. പക്ഷെ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് സൗത്ത് ഏഷ്യൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാമിൽ നമ്മളെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തതിൽ എൻ്റെ ഈ ഗസൽ സെലക്ട് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ ചിലവിൽ നമ്മൾ അവിടെ സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആളുകളുടെ അപ്രിസിയേഷനും, അതും ഭയങ്കര ഒരു നമ്മളറിയാത്ത ആളുകളാണ് നമ്മളെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പം നാഷണൽസിന് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത് പാടിയപ്പം ആളുകൾക്ക് ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവിടെ ഉള്ള എല്ലാവരും എവിടെ നിന്നാണ് വന്നത് അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അപ്പോഴാണ് ഗസലിലേക്ക് കൂടുതലും ഞാൻ ഫോക്കസ് ആവുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഗസൽസ് കേൾക്കാൻ തുടങ്ങി, പിന്നെ പാടാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഗസൽസ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷോസിനൊക്കെ ഈ പറഞ്ഞ പോലെ ഗസൽസ് മെഹഫിൽസ് ആണെങ്കിലും ഗസൽസ് മാത്രമുള്ള
1: ഷോസ്
0: അതെ അതെ ചെയ്യാറുണ്ട്. മെഹഫിൽസ് പോലെ ചെയ്യാറുണ്ട്. മെഹഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പാട്ടുകളും കൂടി ഗസൽസും അതുപോലെ തന്നെ പഴയ പാട്ടും ബാബുക്കയുടെ പാട്ടുകളും എല്ലാം കൂടെ മിക്സ് ആവും. അതല്ല, ചിലർക്ക് ഗസൽ പ്യുവർ ഗസൽ മാത്രമായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പാട്ടുകൾ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബാൻഡും, അതായത് എനിക്കൊരു ഞാനൊരു ടീം ഉണ്ടാക്കി എൻ്റെ ഒരു ബാൻഡ് പോലെ ഉള്ളതുകൊണ്ട് അതിൽ ഈ പറഞ്ഞതുപോലെ മെഹഫിൽസ് ആണെങ്കിൽ മെഹഫിൽസിൻ്റെ രീതിയിൽ ചെയ്യും, പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാമിൻ്റെ രീതിയിൽ ചെയ്യും, ഗാനമേളയാണെങ്കിൽ ഗാനമേള, അങ്ങനെ ആ രീതിയിൽ. അപ്പം ഗസൽസിലേക്ക് കൂടുതലും അങ്ങനെ ഫോക്കസ് ആയി തുടങ്ങിയത് അപ്പോഴാണ്.
1: നമ്മുടെ പുതിയ പാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
0: പാട്ടുകൾ കേൾക്കുക നന്നായിട്ട്, അതായത് എല്ലാ ജോണറിലുള്ള പാട്ടുകളും നമ്മൾ കേൾക്കുക. ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സിംഗിങ്ങിന് ആവശ്യമുള്ളൊരു കാര്യം. നമ്മൾ അതിൻ്റെ കൂടെ പാടി അങ്ങ് പോവാന്നല്ലാതെ
1: ഒരു പാട്ടിനെ
0: പൂർണ്ണമായിട്ടും കേൾക്കുക, അത് എത്ര തവണ നമുക്ക് കേൾക്കാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ കേൾക്കുക, അതിനുശേഷം നമ്മൾ പാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു സാധനം കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലേക്ക് ആ സാധനം വരും. അപ്പം നമ്മൾ പിന്നീട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, അത്രയും തവണ നമ്മൾ ആ പാട്ട് കേൾക്കുക. നമ്മൾ ഇപ്പം മലയാളമല്ല, എല്ലാ ലാംഗ്വേജും, ഏത് ലാംഗ്വേജ് ഏത് ജോണറും ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും നമ്മൾ കേൾക്കുക. നമ്മൾ കേട്ട് കേട്ട് അതിൻ്റെതായ ഒരു അതിൻ്റെ ഒരു എസെൻസ് നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു സിംഗിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കാം. അതിലൊരു ഇൻവോൾവ്മെന്റ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
1: അതിലൂടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ.
0: താങ്ക് യു, താങ്ക് യു.
2: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ. ഇതുവരെ അഭിമുഖം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം അമ്പിളി ശ്രീനിവാസ് പാടിയ ഗാനം. ഗാനരചന പി പി ശ്രീധരനുണ്ണി. സംഗീതം ഉഷാ വിജയൻ. കവിയുടെ മൊഴി പോലെ എന്ന് തുടങ്ങുന്നു.

അടുത്ത ഗാനം ആർ രാജീവൻ പാടിയത്. പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ള സംഗീതം പകർന്ന ഗാനം കാക്കപ്പൂവേ എന്ന് തുടങ്ങുന്നു.

അവസാനമായി കണ്ടിട്ടും മിണ്ടാത്ത എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് കമുകറ പുരുഷോത്തമൻ, മീര പ്രേമാനന്ദ്. ഗാനരചന പി ടി അബ്ദുറഹ്മാൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കമുകറ പുരുഷോത്തമൻ, മീര പ്രേമാനന്ദ്, ആർ രാജീവൻ, അമ്പിളി ശ്രീനിവാസ് എന്നിവർ പാടിയത്. ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണമലരുകൾ ആരംഭിക്കുന്നു. ആദ്യം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം അനുപല്ലവി, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയി.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: കേൾക്കാം പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗേ അമരൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഹലോ മദ്രാസ് ഗേൾ.

ഇനി കേൾക്കാം ഈറ്റ എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

സുവർണ മലരുകളിൽ അവസാനമായ രുക്മഗാനം യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം മുത്തശ്ശി. പി ഭാസ്കരൻ്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിൽ യേശുദാസും അശ്വതി വിജയനും പാടിയ ഗാനം. ഗാനരചന വിനയൻ, സംഗീതം മോഹൻ സിത്താരാ.

ഇനി സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം പകർന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി വിനയൻ രചിച്ച മോഹൻ സിതാര സംഗീതം പകർന്ന ഗാനം, പാടിയത് യേശുദാസും അശ്വതി വിജയനും. ചിത്രം രാക്ഷസ രാജാവ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗിരീഷ് പൊത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഉസ്താദ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിൻ്റെ ലക്ഷണവും സമൂഹത്തിലെത്തിക്കുക, ജനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിൻ്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലെ പൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിൻ്റെ എക്സ്പാൻഷൻ അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് 2 വകഭേദങ്ങളുണ്ട്, 2 തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. 2, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ 2 അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് 2 തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട്

കൂടുതലായിട്ട് വൻകുടലിനെയായിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഈ അസുഖത്തിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തിൽ അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിന് മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിൻ്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പം വയറിളക്കം IBD രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായ വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലദാരത്തിൻ്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തിൽ ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പൊണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പൊണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാർ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്ക് അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടിയതായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷേ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിൻ്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക്

ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്ക് ഒരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിൽ ഒരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്നൊരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണ്ണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS IBD തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBD വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പം രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളിയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തികം മരുന്നിനും ടെസ്റ്റിനുമൊക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല, പുതിയ പല മരുന്നുകളും അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും

0: ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗം കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്നറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. 16-ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. MLMമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി VD സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാർസോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി CEOമാർ പരിപാടിയിൽ സംബന്ധിച്ചു. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവർ അഭിനന്ദിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിൻ്റെ വ്യാപ്തി ലോകത്തിൻ്റെ തെക്ക് നിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50%ലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി ഈ യോഗം മാറി. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ CEOമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിൽ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി മോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥകൾ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ

നോർവീജിയൻ കമ്പനികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഒക്ടോബർ 30-31 തീയതികളിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ചേരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ആഗോള സുസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ആഗോള സാമ്പത്തിക സുസ്ഥിരതയ്ക്കൊപ്പം അന്താരാഷ്ട്ര വ്യാപാര തർക്കങ്ങൾ, നിർമ്മിത ബുദ്ധി സുരക്ഷ, ആഗോള പ്രതിസന്ധികൾ എന്നിവയും യോഗത്തിൽ ചർച്ചയാവും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമനീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് യോഗത്തിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്ത് ബദൽ തർക്ക പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൗരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൗദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US അധികൃതർ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം ഉൾപ്പെടെ അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗസാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയ എബോള ബാധ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300 പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ August 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26th യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. അന്തർ സംസ്ഥാന സഹകരണത്തിനും ഫെഡറലിസത്തിനും നിർണായക വേദിയായി കൌൺസിൽ യോഗം മാറും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ ചേരും. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചു ചേർത്തത്. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. BJP സംസ്ഥാന ഭരണത്തിലെത്തിയ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാനാണ് മമതാ ബാനർജി യോഗം വിളിച്ചു ചേർത്തത്. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിന്റെ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് 90.67 രൂപയിൽ നിന്ന് 91.58 രൂപയായാണ് ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-1700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ദനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യ

ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. അഞ്ചു പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. ജൂലൈ 10 നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർകോട്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:43. 438.6 മീറ്ററിൽ, അതായത് 684 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

0: ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്ത് തന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച 2025 ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിലും ഹൌസിംഗ് കോളനികളിലും ഉൾപ്പെടെ തെരുവുനായ ശല്യം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. കുട്ടികൾക്കും പ്രായമായവർക്കും യാത്രക്കാർക്കും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിയലക്ഷ്യവും അച്ചടക്ക നടപടിയും ഉണ്ടാകണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നായ്ക്കളുടെ ജനന നിയന്ത്രണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം. മതിയായ പേവിഷ വാക്സിനും ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ച കോടതി ദയാവധമടക്കം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതികൾ ആവശ്യമെങ്കിൽ തെരുവ് നായശല്യത്തിൽ നേരിട്ട് കേസെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി യോഗം മാറി. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ൽ കമ്പനികളുടെ CEO യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിലെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥകൾ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതികവിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ നോർവീജിയൻ കമ്പനികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 5 സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ലയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. MLA സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം.

0: 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതുവഴിയുണ്ടാകുന്ന അധിക ബാധ്യത ആര് വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നും ശമ്പളം കൃത്യമായി നൽകാൻ കഴിയുമോ എന്നും ഗവൺമെൻറ് ചിന്തിക്കണമെന്ന് TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിലെ എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ ഗീതിക മെഹ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികളിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്തിന് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിൻറ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23760 എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തെ +2 പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. കണ്ണൂർ എടയണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1 സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 February 12 എടയന്നൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. July 10 വരെ നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. മുൻ മുഖ്യമന്ത്രി EK നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പയ്യാമ്പലത്തെ EK നായനാർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് CPIM നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, PP ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, KV സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെ രാവിലെ മൊയാരം സ്മാരക അവാർഡ് മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളികൾ അരങ്ങേറും. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. സുഭദ്രാഹരണം, കല്യാണ സൗഗന്ധികം, സീതാ സ്വയംവരം തുടങ്ങിയ കഥകൾ അവതരിപ്പിക്കും. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമൻ ആണ് മരിച്ചത്. പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ച് കളിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഗ്രൗണ്ടിലുണ്ടായത് കുട്ടികൾ മാത്രമാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ലക്ഷദ്വീപിലെ ബംഗാരൻ ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരൻ ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടെയായിരുന്നു അപകടം. ബംഗാരൻ ദ്വീപിൽ വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിലും തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു.

തായി പോലീസ് പറഞ്ഞു. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റിജിൻലാലിൻ്റെ ഭാര്യ സോനയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരം ഉണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
1: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി ഓർ മ്യൂച്വൽ ട്രസ്റ്റ് കാ അഗ്രിമെന്റ് ഹൈ. ഇസി അഗ്രിമെന്റ് കെ മാധ്യമ സെ എഫ്ടാ കൺട്രീസ് സെ ഭാരത് മേ അഗലേ 15 വർഷോ മേ 100 ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഓർ 1 മില്യൺ ജോബ്സ് ക്രിയേറ്റ് കന്നെ കാ ലക്ഷ്യ ഹൈ.
0: ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ഫിൻലാൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്ന് വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടർ അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-ന് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ

0: ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ

0: ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Evergreen Duets.

FM പ്രധാന വാർത്തകൾ. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. പിടികൂടുന്ന തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് പേപ്പട്ടി വിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്തുതന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ ബംഗാരൻ ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരം ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടയിലായിരുന്നു അപകടം. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ മോയാരം സ്മാരക അവാർഡ് മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ മൂന്ന് പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമ്മാൻ ആണ് മരിച്ചത്. ഇറാനെതിരായ ആക്രമണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23760 എത്തി. കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സാവിത്രിദേവി സാബൂസ് മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ അണ്ടർ 15 അണ്ടർ 17 റാങ്കിംഗ് ടൂർണമെന്റിന് നാളെ തുടക്കമാകും. 24 വരെ കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് ടൂർണമെന്റ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം ഇപ്പോൾ മുതൽ 2 മണിവരെ. നമ്പർ ഇതാ 2366174, മറ്റൊരു നമ്പർ 2366176, STD കോഡ് 0495, മൊബൈൽ ഫോൺ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ഒരു യുഗസന്ധ്യ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ ഭാവന, എ ടി ഉമ്മറിൻ്റെ സംഗീതം.

ഇനി മടവൂരിലെ ദിലീപ് കുമാറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. സുഖമോ ദേവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONB യുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

കൊടുവള്ളിയിലെ ആബിദിന്റെ ഇഷ്ടഗാനമിത. രാജീവ് ആലുങ്കൽ എഴുതി, രമൺ ഗോകുലീണമിട്ട്, അഫ്സലും റിമി ടോമിയും പാടിയത്. ചിത്രം ലക്ഷ്മി.

പി വി കെ പൊറ്റമ്മൽ ആവശ്യപ്പെട്ട ഗാനവിത വയലാറെഴുതി ദേവരാജൻ ഈണമിട്ട് സുശീല പാടിയത്. ചിത്രം അരനാഴിക നേരം.

ഇനി മാപ്പയൂരിൽ നിന്നും ജിനു ആവശ്യപ്പെട്ട ഗാനമിത ഒ എൻ വി വരികളെഴുതി ഇളയരാജ ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം ഓളങ്ങൾ

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി അമരമ്പലത്തു നിന്നും ബീന ആവശ്യപ്പെട്ട ഗാനമിത. ശ്രീകുമാരൻ തമ്പി എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും ശൈലജയും പാടിയത്. ചിത്രം യുവജനോത്സവം.

വീണ്ടും ഒരു യുഗ്മഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ലവ് സ്റ്റോറി. ഈ ഗാനം ആവശ്യപ്പെട്ടത് തലശ്ശേരിയിലെ രാജേഷ്.

ഇനി ബേലാറ്റൂരിലെ പ്രിയ ആവശ്യപ്പെട്ട ഗാനമിത കൈതപ്രമെഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഇന്നലെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനമിത. ചിത്രം ചിരിയോ ചിരി. ഈ ഗാനത്തിന്റെ ഇഷ്ടശ്രോതാവ് രാമനാട്ടുകരയിലെ കൃഷ്ണൻ.

ചിത്രം ചക്കരമുത്ത്. ഗായകൻ യേശുദാസ്. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുധാ പ്രഭാകരൻ, നടുവത്തൂർ.

0: നോക്കുവാൻ നീ പഠിച്ചോ.
1: ഗാനോത്സവത്തിൽ ഇനി ബിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ലതികയും പാടിയ ഗാനമിത. ചിത്രം ചമ്പക്കുളന്തച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് തൊണ്ടയാട് നിന്നും രാഘവൻ.

കൊണ്ടോട്ടിയിൽ നിന്നും ബീന ആവശ്യപ്പെട്ട ഗാനമിത കൈതപ്രമെഴുതി ജോൺസൺ ഈണമിട്ട് മിൻമിനി പാടിയത്. ചിത്രം കുടുംബസമേതം.

0: ഇനി 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ്.
1: ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
2: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi to attend 3rd India Nordic Summit in Oslo aimed at strengthening cooperation in technology, renewable energy, defense and trade. Prime Minister Modi and his Swedish counterpart Ulf Kristersson in a joint newspaper article stress on partnerships in times of global uncertainty.

0: കുതിരവണ്ടിക്കടിയിൽപ്പെട്ട മർമ്മലഡോവ് മരണത്തിൻ്റെ വക്കിലാണ്. സ്വന്തം മകളുടെ വ്യഭിചാര വരുമാനത്തിൽ നിന്നുപോലും കുടിക്കാൻ പങ്കുപറ്റിയിരുന്ന അയാളുടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും നിസ്സഹായതയുടെ പരകോടിയിലാണ്. ഭാര്യ കാതറിനയ്ക്ക് മർമ്മലഡോവ് വെറുക്കപ്പെട്ടവനാണ്. മുൻപൊരിക്കൽ അയാളെ പരിചയപ്പെട്ട നിക്കോവാണ് അപകടസ്ഥലത്തു നിന്നും മർമ്മലഡോവിനെ വീട്ടിലെത്തിച്ചത്. നിക്കോവ് കുപ്രസിദ്ധമായ ഒരു ഇരട്ട കൊലപാതകത്തിലെ പ്രതിയാണെന്ന് ആർക്കും അറിയില്ല. കൊലപാതകത്തിനു ശേഷം മനസ്സിൻ്റെ സമനില തെറ്റിയ നിക്കോവിന് പാവപ്പെട്ടവരോട് പ്രത്യേക പ്രതിപത്തിയാണ്. മർമ്മലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ പോലെങ്ക തുടങ്ങിയവരും റസ്കോൾനിക്കോവിനൊപ്പം കഥാഗതി മുന്നോട്ട് നയിക്കുന്നു. മർമ്മലഡോവിന് അന്ത്യകുദാശ നൽകാൻ വൈദികനെത്തുന്നു പ്രണിത ഹൃദയയായി കാതറീന.
1: ഡോക്ടർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
2: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
1: ഡോക്ടർ, ഒട്ടും പ്രതീക്ഷിക്കുക വകയില്ലേ?
2: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നാലോ അഞ്ചോ നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
3: എല്ലാരും ഒന്ന് മാറിയേ, മാറ്, വഴിമാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
1: ഡോക്ടർ, അല്പം കൂടെ നിന്നിട്ട് പോകാം.
2: ശരി.
1: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവന്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിനു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽ പെട്ടതാണ്. പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്നെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
0: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
1: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ടുനാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചെലവഴിക്കുന്നത്.

0: സംസാരിക്കുന്നത്. മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിനരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ല ഇത്. അച്ചോ, മാപ്പാക്കുക.
1: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറീന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാ, ഇത് 20 റൂബിൾ. ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
0: നന്നായി വരട്ടെ.

0: നിൽക്കൂ നിൽക്കൂന്നേ.
1: ഏതാണ് ഈ മെലിഞ്ഞ സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചതാരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
0: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചെല്ലൂ പൊലങ്കാന്ന്.
1: നിന്റെ പേരാണോ പൊലങ്ക?
0: അതെ.
1: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
0: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
1: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തല ചായച്ച് അവൾ കരയുന്നുവല്ലോ.
0: അച്ഛനെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
1: കരയാതെ കരയാതെ മോളെ. അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
0: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
1: അതെന്താ കാര്യം?
0: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
1: ഓഹോ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
0: പിന്നെ അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാ ഗീതങ്ങൾ. മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
1: പോലങ്ക, എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ചു സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു.
0: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
1: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചി കൊടുക്ക്.
0: നാളെ വരുമോ?
1: വരും. പോട്ടെ.
0: ടാറ്റാ.
1: ടാറ്റാ.

റസ്മുഖിന്റെ വീടടുത്തല്ലേ? പാലുകാച്ചിന് പോണം. അവന്റെ പന്തയം ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ? പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, കാതറീന സിന്ധു വിജയൻ, പോലെങ്ക ബേബി അശ്വേത. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. അനുരാധ പൊതുവാൾ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയത്.

അനുരാധ പൊതുവാൾ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 12 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സർവം മായ എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി ശ്രീപാദ, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ പാടിയത്. മനു മഞ്ജിത്തിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം.

ഇനി കേൾക്കാം ശ്രീകുമാർ വാക്കയിൽ പാടിയ ഗാനം. ചിത്രം ഓടും കുതിര ചാടും കുതിര. സുഹൈൽ കോയയുടെ വരികൾ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: എം കെ കല്യാണി അയനിക്കാടും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
6: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
7: കുടുങ്ങി
8: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സാധന സർഗവും സംഘവും പാടിയത്, ചിത്രം കൽ ഹോ ന ഹോ. ജാവേദ് അക്തറിന്റെ വരികൾ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: സുനോ സുനോ വോച്ചില്ലാഹട്ട് ഹൃദയ ചീറ് കറിരോനേക്കി ആവാസ് ഹൃദയ ചീറ് കറിരോനേക്കി ആവാസ് ഏക് മഹാപ്രളയ താണ്ഡവിനെ സബ്ക്കുച്ച് ഉസ്കാ ചീനിലിയാ ഏക് മഹാപ്രളയ താണ്ഡവിനെ സബ് കുച്ച് ഉസ്കാ ചീനിലിയാ പരശുരാമ കേ പരശു സേ ബനാതേ പരശുരാമ കേ പരശു സേ ബനാതേ കേര വൃക്ഷ കേരള ബനാതേ കേര വൃക്ഷ സേ കേരള ബനാതേ കേര വൃക്ഷ സേ കേരള ബനാതേ രോത്താരഹ്താ ഹേ വോ ദേ രോത്താരഹ്താ ഹേ വോ ദേ ചാതി പാടുക്കർ രോത്താദേ ചാതി പാടുക്കർ രോത്താദേ മഹാദേവിനെ ത്രിനേത്ര ഖുലേ മഹാദേവിനെ ത്രിനേത്ര ഖുലേ ഗോർ മഹാതാണ്ഡവ സേ ചിന്ന ഭിന്ന ഹോഗയേ സബ് കുച്ച് ഗോർ മഹാതാണ്ഡവ സേ ചിന്ന ഭിന്ന ഹോഗയേ സബ് കുച്ച് മഹാപ്രളയക്കി ഭീഷണ ധാര പെഹലേ കഭീ നദീ കീതി മഹാപ്രളയ കി ഭീഷണ ധാര പെഹലേ കഭീ നദേ കീതി ധർത്തി സബ് കഹീ ഫൂട്ട് ഗയി ടീലേ ടീലേ സർവത്ര കഹീ പൂട്ട് കൂട്ട് കർ ഫിസൽ ഫിസൽ കർ ഗിരിനേ ലഗത്തേ ചാരോം ഓ ധർത്തി സബ് കഹീ ഫൂട്ട് ഗയി ടീല ടീല സർവത്ര കഹീം ഫൂട്ട് ഫൂട്ട് കർ ഫിസൽ ഫിസൽ കർ ഗിർനെ ലഗത്തെ ചാരും ഓർ പത്തർ കീചട് മിട്ടി സേ ഝലുതൽ സബ് കുച്ച് ഹേ കുഹുവേ പത്തർ കീചട് മിട്ടി സേ ഝലുതൽ സബ് കുച്ച് ഹേ കുഹുവേ ഡൂബ് ഗയേ സബ് ഡൂബ് ഗയേ മഹാപ്രളയ സേ ഡൂബ് ഗയേ ഡൂബ് ഗയേ സബ് ഡൂബ് ഗയേ മഹാപ്രളയ സേ ഡൂബ് ഗയേ ജാതി ധർമ്മ വാരാച നീതി സേ കലുഷിത് ഹുവാ താ ദേശി കഭീ ആം ആവത്തി സേ സബ് കുച്ച് ഭൂലെ മാനവതാക്കി മഹിമതിക്കായി മാനവതാക്കി മഹിമതിക്കായി സൈനിക മച്ചുവാരെ സേവാ സമതി സൈനിക മച്ചുവാരെ സേവാ സമതി സബിനെ മിൽക്കർ കാം കിയേ സബിനെ മിൽക്കർ കാം കിയേ ഹാത്ത് ആത്ത് സേ മിൽക്കർ സബിനെ സബ് കുച്ച് ഭൂലേ ആം സൂ പോഞ്ചേ ഹാത്ത് ഹാത്ത് സേ മിൽക്കർ സബിനെ സബ് കുച്ച് ഭൂലേ ആം സൂ പോഞ്ചേ സാത്ത് സാത്ത് ഹീ നരാ സബ്കേ ദിൽ ദിലോ മേ ഗൂഞ്ച് രഹാ സാത്ത് സാത്ത് ഹേ യഹീ നരാ സബ്കേ ദിൽ ദിലോ മേ ഗൂഞ്ച് രഹാ മാവേലി കാ ദേശിഹയ മാവേലി കാ ദേശിഹയ മാനവതാ കാ മൂല്യമാനേ മലയാളി കാദേശിഹേ മാനവതാക്കാ മൂല്യമാനേ മലയാളി കാദേശിഹേ
1: ഗംഗാ മയ്യ സവേരെ സാത്ത് ബജേ നിക്കലേഹം ഉത്തരാകാശി സേ ഗംഗോത്രി കെ ദർശൻ കേലിയെ സവേരെ സാത്ത് ബജേ നിക്കലേഹം ഉത്തരാകാശി സേ ഗംഗോത്രി കെ ദർശൻ കേലിയെ ഉൾട്ടാ പുൽട്ടാ രാസ്ത ചീട് കെ പേടോങ്കി ഛായ ഉൾട്ടാ പുൽട്ടാ രാസ്ത ചീട് കി പേടോങ്കി ഛായ

ശീതളുപ്പവൻ. ശീതളുപ്പവൻ തൻ ഓർ മന്മേ കുതിർത്തേ ഹുയേ ആതി ഹുയി ടെണ്ടി ഹവ. ശീതളുപ്പവൻ തൻ ഓർ മന്മേ കുതിർത്തേ ഹുയേ ആതി ഹുയി ടെണ്ടി ഹവ. ചട്ടാനോങ്കി പർവ്വതമാല, ചട്ടാനോങ്കി പർവ്വതമാല. വാഹ് ഗംഗാമയ്യ. കരോടും ജീവജന്തുവോങ്കോ പ്രാണിജൽ ദേത്തി ഹുയിത്തു. കരോടും ജീവജന്തുവോങ്കോ പ്രാണിജൽ ദേത്തി ഹുയിത്തു. അഞ്ജാനേ കിത്തനേ സാലോം സേ ബഹ്രേ ഹേ. അഞ്ജാനേ കിത്തനേ സാലോം സേ ബഹ്രേ ഹേ. കഹ ജാത്താ ഹേ കി തേരാ ദർശൻ അഹോ ഭാഗ്യ. പൂർവജന്മകാ പുണ്യോദയ്, പൂർവജന്മകാ പുണ്യോദയ്. രാധ. രാധ രാധ രാധ വൃന്ദാവന മേ കഹീം രാധ.

0: പൂർവജന്മ കാ പുണ്യോദയ്, പൂർവജന്മ കാ പുണ്യോദയ്. രാധ, രാധ രാധ രാധ വൃന്ദാവന മേ കഹീം രാധ, വർസാന മേ ഭീ രാധ ജമുനാ മേ ഭീ രാധ. രാധ രാധ രാധ വൃന്ദാവന മേ കഹീം രാധ, വർസാന മേ ഭീ രാധ യമുനാ മേ ഭീ രാധ. രുക്മിണി നേ ഏക ബാർ പൂച്ഛാ, അരേ തും ഇധർ ഹോ പാസ് ഹേ മേരേ പർ ദിൽ തോ ഓർ കഹീം. രുക്മിണി നേ ഏക ബാർ കൃഷ്ണ സേ പൂച്ഛാ, അരേ തും ഇധർ ഹോ പാസ് ഹേ മേരേ പർ ദിൽ തോ ഓർ കഹീം ഹേ. കൃഷ്ണ നേ ഉത്തർ നഹീ ദിയ പർ ഹസ് രഹാ താ, രുക്മിണി നേ ഫിർ കഹാ മേ ബതാവും. രുക്മിണി നേ ഫിർ കഹാ മേ ബതാവും, കൃഷ്ണ നേ സിർ ഹിലായ ഓർ ബോലാ ഹാ. രുക്മിണി ബോല രാധ രാധ രാധ തബ് ബി കൃഷ്ണ ഹസ് രഹാ താ. രുക്മിണി നേ കൃഷ്ണ കോ ചിത്രപട് ദേക്കർ കഹാ, ഖിഞ്ചോ രാധ കി തസ്സീർ, ഖിഞ്ചോ രാധ കി തസ്സീർ. കൃഷ്ണ ബൈഠാ ശാന്ത ഭാവ സേ, കൃഷ്ണ ബൈഠാ ശാന്ത ഭാവ സേ ഖിഞ്ചിനേ ലഗാ ചിത്ര. രുക്മിണി ദംഗ രഹ ഗയി ചിത്രപട് പർ രാധ നഹീ തീ, രുക്മിണി ദംഗ രഹ ഗയി ചിത്രപട് പർ രാധ നഹീ തീ, കൃഷ്ണ ഹീ താ രാധ കൃഷ്ണ ഹീ താ. രാധ നിഷ്കപട് പ്രേമതി കൃഷ്ണ കാ പ്രേമ താ രാധ.
1: അബ് തക് ആപ് സുൻ രഹേ ഥേ ബാബു സി അരൂർ ദ്വാരാ ലിഖിത് ഏവം പ്രസ്തുത് അപ്നി കവിതായേ. ഇസി കെ സാത്ത് സമ്പന്ന ഹൈ ആജ് കാ ഐക്യ ഭാരതി കാര്യക്രം. ഫിർ മിലേംഗേ അഗ്ലേ ഹഫ്തേ. നമസ്കാർ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷിയുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ഭിക്ഷാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടും കൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപ പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനർ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ

0: സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവരെ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ R. ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: encompasses their right to move freely without the threat of harm from dog bite attacks. In West Bengal, Trinamool Congress candidate Jahangir Khan today announced the withdrawal of his nomination for the by-election to the Falta Assembly constituency to be held on Thursday. Mr. Khan, in a statement, said his decision was aimed at ensuring peace and development in the region and welcomed the special package announced for Falta by the new BJP-led government. With Khan out of the fray, the contest will now be among BJP candidate Debangshu Panda, Congress nominee Abdul Razak Mullah, and CPIM candidate Sambhunath Kurmi. Defence Minister Rajnath Singh reached Seoul today on a three-day official visit to South Korea after concluding his Vietnam tour. In a social media post, Mr. Singh said the visit is aimed at further strengthening India-Republic of Korea defence cooperation and strategic partnership. Confirmed that Russian President Vladimir Putin will attend the BRICS summit scheduled to be held in September this year in New Delhi under India's chairmanship. The Russian embassy in South Africa, in a post on social media post, cited an aide to Putin, Yuri Ushakov, as saying that the Russian president will attend the summit on 12th and 13th of September. In cricket, the Indian squads for the Test and ODI series against Afghanistan were announced today, with several notable changes across both formats. Wicketkeeper batter Rishabh Pant has been removed as vice-captain of the Test side and also dropped from the ODI squad. Wicketkeeper batter KL Rahul has been named the new vice-captain of the Test team to be led by Shubman Gill. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പികൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പികൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പികൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും. ഇതിന്റെ ജലസംഭരണി നിർമ്മാണത്തിനായി 18,000 രൂപയും സ്പ്രിംഗ്ലർ യൂണിറ്റിന് 32,000 രൂപയും അനുവദിക്കും. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, GI ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും. പുനർനടിയിലും സൂചി നടക്കലിലുമായി കുറഞ്ഞ നിരക്കിൽ തവണ വായ്പകൾ ലഭ്യമാക്കുവാൻ PCGS പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കർഷകർക്ക് നേരിട്ടുള്ള സഹായത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനുമായി കേരള ഫീൽഡ് ഓഫീസർമാരുടെയും സേവനം ലഭ്യമാണ്. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകൾ ഇനി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ശാസ്ത്രീയമായ മേൽനോട്ടത്തിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിചരണം എന്നിവയും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോതെറാപ്പി, ഷോക്ക് വേവ്, ലേസർ തെറാപ്പി, വാക്വം തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ആധുനിക വ്യായാമ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമാക്കി പ്രത്യേക പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജന്മനയുള്ള ഭിന്നശേഷികൾ, സെറബൽ പാൾസി, ഓട്ടിസം, നാഡി പേശി അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ചലനശേഷിക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ സൗകര്യം വലിയ പ്രയോജനമാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പുറമെ വീട്ടിൽ നൽകേണ്ട തുടർ ചികിത്സയെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനുള്ള ഊർജിത ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ക്ഷീരസംഘ ഹാളിൽ മാനന്തവാടി നഗരസഭ ചെയർപേഴ്സൺ ജക്കസുഭാസ് നിർവഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് മാനന്തവാടി നഗരസഭയിലും ജില്ലയിലെ മറ്റ് നഗരസഭകളിലെയും മറ്റ് വിവിധ ഭാഗങ്ങളിലെയും ഹരിത കർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും തുടക്കം കുറിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം, കുറുക്കൻമൂല കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഡെങ്കിപ്പനി നിയന്ത്രണം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന്

0: ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക. കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗ്രഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിന് മുകളിലും തുണികൾ എടുക്കാൻ പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാൻ ഇറങ്ങാനോ പാടില്ല. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിതയാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മധ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക് ഓട്ടോ ബസ് മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമം, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് അഷ്റഫുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്, 7:35 യുവവാണി, 8:00 സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 സമാചാർ സന്ധ്യ, 9:00 ന്യൂസ് അറ്റ് 9, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ ശങ്കരൻ എമ്പ്രാന്തരിയും സംഘവും അവതരിപ്പിക്കുന്നു, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ലളിതഗാനങ്ങൾ. ഇനി ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:00 വചനാമൃതം, 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, വീട്ടിലേക്കുള്ള വഴി ഡി വിനയചന്ദ്രൻ്റെ കവിത, ആലാപനം സർഗ ആർ എസ്, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 ഓപ്പൺ ഫോറം, തുടർന്ന് ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:00 സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ്, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണ മലരുകൾ, 9:30 ലളിതഗാനങ്ങൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:30 ഗസൽ, 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 അഷ്ടപതി കെ മണികണ്ഠനും സംഘവും അവതരിപ്പിക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനം, 5:30 ഹിന്ദി ചലച്ചിത്ര

ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമം, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് അഷ്റഫുമായി അഭിമുഖം, 7:35 യുവവാണി രവീന്ദ്രനാഥ ടാഗോറിനെക്കുറിച്ച് ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നെല്ലൈ കെ വിശ്വനാഥൻ്റെ വയലിൻ കച്ചേരി, ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ്കുമാർ മൃദംഗം, കോവേ ജെ സുരേഷ് ഖടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ തൃതീയ ഭാരത് നോർഡിക് ശിഖര സമ്മേളനെ ഭാഗം ഭജിതവാൻ. യസ്യോദ്ദേശ്യം പ്രൗദ്യോഗിക പുനർനവീകരണീയോർജ രക്ഷാ വ്യാപാര ക്ഷേത്രേഷു സഹകാരം സുദൃഢീകരണമസ്തി. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ സ്വീഡൻ ദേശസ്യ സമകക്ഷീയേണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ സംയുക്തലേഖെ വൈശ്വിക അനിശ്ചിതതാവധൌ സഹഭാഗിതായാഃ വിഷയെ അവധാനം പ്രദത്തം. സർവോച്ച ന്യായാലയേന മാനവജീവനസ്യ സാർവജനിക സുരക്ഷായാഃ ച ആവശ്യകതാം ഉല്ലിഖൻ ഉന്മത്താനാം അസാധ്യരോഗിണാം അഥവാ പ്രത്യക്ഷതയാ അപായകാരിണാം മാർഗഭ്രഷ്ട ശുനകാനാം കൃതേ പ്രഥമവാരം യൂഥേനേഷ്യ മാധ്യമേന മൃത്യോഃ അനുമതി പ്രദത്ത. അപ്പി ച ഐ പി എൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലെ ജയപുരെ രാജസ്ഥാൻ റോയൽസ് ദലം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. തൃതീയം ഭാരത നോർഡിക് ശിഖര സമ്മേളനം അദ്യ നോർവേ ദേശസ്യ രാജധാന്യാം ഓസ്ലോ നഗരെ സമാരബ്ധം. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ നോർവേ, സ്വീഡൻ, ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് ഇത്യേതേഷാം സംകക്ഷിഭിഃ സഹ അസ്മിൻ ശിഖര സമ്മേളനേ ഭാഗം സ്വീകൃതം. ദ്വാവിംശത്യധികദ്വിസഹസ്രതമേ വർഷെ ഡെൻമാർക്ക് ദേശസ്യ കോപേൻഹേഗൻ നഗരെ ആയോജിതസ്യ പൂർവ ശിഖര സമ്മേളനാനന്തരം ഭാരത നോർഡിക് ദേശാനാം മധ്യെ ക്ഷേത്രീയ സഹകാരം സുദൃഢീകരണം അസ്യ സമ്മേളനസ്യ ഉദ്ദേശ്യമസ്തി. തന്ത്രജ്ഞാനം, നവാന്വേഷണം ച സുസ്ഥിരത, പുനർനവീകരണീയോർജ, ഡിജിറ്റലീകരണം ച അസ്യ സമ്മേളനസ്യ പ്രമുഖാനി ക്ഷേത്രാണി സന്തി. വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സന്ധിന TEPA ഇത്യനേന സഹ അധുനാ പ്രവൃത്തേന ശിഖര സമ്മേളനസ്യ ഭാരത നോർഡിക് ക്ഷേത്രാണാം മധ്യേ വ്യാപാര നിവേശ സംബന്ധാഃ അപി സുദൃഢാഃ ഭവിഷ്യന്തി ഇത്യപേക്ഷാ അസ്തി. നോർഡിക് സമൂഹേന സഹ ഭാരതസ്യ ദ്വൈപാക്ഷിക വ്യാപാരഃ സമ്പ്രതി പ്രായഃ ഏകോനവിംശതി ബില്യൻ ഡോളർ മിതമസ്തി. അനേന ശിഖര സമ്മേളനേന ഭാരത് നോർഡിക് ദേശയോഃ മധ്യെ ബഹുപക്ഷീയ സഹകാരസ്യ വിസ്താരഃ ഭവിഷ്യതി തഥാ ച പരസ്പര ഹിതസ്യ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു ചർച്ചായാഃ അവസരഃ പ്രാപ്യതേ ഇത്യപി അപേക്ഷാ അസ്തി. ശിഖര സമ്മേളനാത് പ്രാക് പൂർവം പ്രധാനമന്ത്രി മോദി ഐസ്ലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണ, ഫിൻലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണ, ഡെൻമാർക്ക് ദേശസ്യ പ്രധാനമന്ത്രിണ ച സഹ ദ്വൈപാക്ഷിക മേളനം കൃതവാൻ. പ്രധാനമന്ത്രി ശ്രീമോദി UAE, നെതർലാൻഡ്സ്, സ്വീഡൻ ദേശാനാം ഭ്രമണം സമാപ്യ ഹ്യഃ നോർവേ ദേശം സംപ്രാപ്.

0: चर्चां करिष्यतः। एषा यात्रा चीन रूस मैत्रीसन्धेः 25 वर्षाणाम् उपलक्ष्ये आचर्यते। एषा वार्ता तदा अभवत् यदा वैश्विक भूराजनैतिक संघर्षस्य मध्ये चीनदेशः अमेरिकादेशेन रूसदेशेन च सह स्वस्य सम्बन्धान् सन्तोलयति। युक्रेन द्वन्द्वस्य विषये पाश्चात्य प्रतिबन्धानाम् अनन्तरम् अपि चीनदेशः रूसदेशस्य बृहत्तमः वाणिज्यिक सहभागी रूसदेशस्य तैल प्राकृतिकेन्धनस्य प्रमुखः क्रेता चास्ति। आईपीएल क्रिकेट क्रीडायाम् अद्य सायं 7:30 जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखीकरिष्यति। रॉयल चैलेंजर्स बेंगलुरु गुजरात टाइटन्स सनराइजर्स हैदराबाद दलानि च पूर्वमेव प्ले ऑफ क्रीडायां प्रविष्टवन्तः। मुंबई इंडियंस लखनऊ सुपर जायंट्स दले स्पर्धातः बहिः गतवन्तः। पंजाब किंग्स राजस्थान रॉयल्स चेन्नई सुपर किंग्स दिल्ली कैपिटल्स कोलकाता नाइट राइडर्स दलानि अधुनापि अंतिम स्पर्धा याम संति। अन्ते मुख्य वार्ताः पुनः एकवारम्। प्रधानमंत्री नरेन्द्र मोदी ओस्लो नगरे तृतीये भारत नॉर्डिक शिखर सम्मेलने भागं भजितवान्। यस्योद्देश्यं प्रौद्योगिकी पुनर्नवीकरणीय ऊर्जा रक्षा व्यापार क्षेत्रे सुसहकारं सुदृढीकरणमस्ति। प्रधानमन्त्रिणा मोदिना स्वीडन देशस्य समकक्षीयेण उल्फ क्रिस्टर्सन इत्यनेन सह संयुक्त लेखे वैश्विक अनिश्चिततावधौ सहभागितायाः विषये अवधानं प्रदत्तम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखी करिष्यति। इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21-അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക

0: സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് വീണ്ടും നട തുറക്കുക. 26-ന് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്.

0: അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ കെ എൽ രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201 നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചിത്ര പാടിയത് ചിത്രം കേളി. കൈതപ്രത്തിൻ്റെ വരികൾ, സംഗീതം ഭരതൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: എല്ലാവർക്കും സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം എല്ലായ്പ്പോഴും ലഭ്യമാകുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഇത് ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. കേവലം ആഹാരലഭ്യത മാത്രമല്ല, ഗുണനിലവാരം, വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി, ശരീരത്തിന് ആവശ്യമായ പോഷണം എന്നിവ ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ദേശീയ അതോറിറ്റിയാണ് FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പ്രിയ ശ്രോതാക്കളെ, ഭക്ഷ്യസുരക്ഷാ ഗ്രാമം ഈ വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് വയലും വീടും പരിപാടിയിൽ കുറ്റ്യാടി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് അഷറഫുമായി CK ഷാജി നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: മാഡത്തിനെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഭക്ഷണവും ഭക്ഷണത്തിന്റെ സുരക്ഷയും എന്നും എപ്പോഴും അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പം നമ്മളിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഈ ഭക്ഷ്യസുരക്ഷാ ഗ്രാമം പദ്ധതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
2: അതെ, സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതി എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പൂർണ്ണരൂപം. ഇത് സംസ്ഥാന തലത്തിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുറേയധികം വർഷങ്ങളായിട്ട് നടത്തി വരുന്നൊരു പദ്ധതിയാണ്. അപ്പം ഈ വർഷവും ഇതേപോലെ നമ്മൾ പരിപാടി ഒരു ഗ്രാമപഞ്ചായത്തിന് അധികരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. ഇതേപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നഗരം പദ്ധതി ഓരോ സംസ്ഥാനത്തിലെ ഓരോ ജില്ലയിലും വിവിധ നഗരങ്ങളിലായിട്ട് ഇതോടൊപ്പം നടന്നു വരുന്നുണ്ട്.
1: ഗ്രാമം പോലെ തന്നെ
2: നഗരങ്ങളിലും അതെ, ഭക്ഷ്യസുരക്ഷാ നഗരം എന്ന രീതിയിലും പദ്ധതി നടപ്പിൽ വരുത്തുന്നുണ്ട്.
1: ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എത്ര പഞ്ചായത്തുകളിലാണ് നിലവിൽ ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്?
2: ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ 3 ഗ്രാമപഞ്ചായത്തുകളിൽ ആണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. 1 കുറ്റ്യാടി സർക്കിളിൽ ഉൾപ്പെടുന്ന മണിയൂർ പഞ്ചായത്ത്, പേരാമ്പ്ര സർക്കിളിൽ ഉൾപ്പെടുന്ന ചങ്ങരോത്ത് പഞ്ചായത്ത്, അതേപോലെ ബാലുശ്ശേരി സർക്കിളിൽ ഉൾപ്പെടുന്ന നടുവണ്ണൂർ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തുകളിൽ ഈ വർഷം നമ്മൾ ഈ പദ്ധതി നടപ്പിൽ വരുത്തി കൊണ്ടിരിക്കുകയാണ്
1: കോഴിക്കോട് ജില്ലയിൽ.
2: അപ്പോൾ
1: ഈ ഭക്ഷ്യസുരക്ഷാ ഗ്രാമമായി തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണത്?
2: ഭക്ഷ്യസുരക്ഷാ ഗ്രാമമായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു മാനദണ്ഡം നമ്മൾ നൽകുന്നില്ല. എന്നാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വകുപ്പിൻ്റെ ഒരു

0: വീക്ഷണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ എല്ലാവരിലേക്കും ഭക്ഷ്യസുരക്ഷയുടെ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂണിറ്റ് എന്ന രീതിയിലാണ് ഒരു പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഓരോ വർഷങ്ങളിലും നമ്മൾ ഒരു പഞ്ചായത്തിനെ തിരഞ്ഞെടുത്ത് അതിലേക്കുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. പൂർണ്ണമായിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നൊരു സന്ദേശം പഞ്ചായത്ത് മുഴുവനായിട്ട് നൽകാൻ കഴിഞ്ഞു എന്നുള്ള ഉറപ്പുവരുത്തലാണ്. അപ്പം കുറേയധികം വർഷങ്ങളായിട്ട് നമ്മൾ വിവിധ പഞ്ചായത്തുകളെ സെലക്ട് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഓരോ ജില്ലയിലും ഉള്ള മുഴുവൻ പഞ്ചായത്തിലേക്കും ഈ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവസാന ഘട്ടത്തിലാണ്, ഏകദേശം നമ്മൾ ഈ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം.
1: ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമാക്കുമ്പോൾ?
0: സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതി വിഭാവന ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ ഒരു സംസ്കാരം ഒരു ജനങ്ങളിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട്.

0: മുഴുവനായിട്ട് നൽകാൻ കഴിഞ്ഞു എന്നുള്ള ഉറപ്പുവരുത്തലാണ്. അപ്പോൾ കുറേയധികം വർഷങ്ങളായിട്ട് നമ്മൾ വിവിധ പഞ്ചായത്തുകളെ സെലക്ട് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഓരോ ജില്ലയിലും ഉള്ള മുഴുവൻ പഞ്ചായത്തിലേക്കും ഈ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവസാന ഘട്ടത്തിലാണ്, ഏകദേശം നമ്മൾ ഈ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം.
1: ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമാക്കുമ്പോൾ?
0: സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതി വിഭാവന ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ ഒരു സംസ്കാരം ഒരു ജനങ്ങളിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം അതിനു വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന വിവിധ തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും ഇതിലോട്ട് എത്തിക്കുക, അവരിലേക്ക് ഭക്ഷ്യസുരക്ഷയുടെ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കൂടിയാണ് നമ്മുടെ ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. നിലവിലുള്ള ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 വിവിധ വകുപ്പുകളെ, വിവിധ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതും അത് ലംഘിക്കുന്ന ആൾക്കാർക്കെതിരെ അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെയൊക്കെ ദൗത്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു ഭക്ഷ്യസുരക്ഷാ സംസ്കാരം എല്ലാവരിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ നമുക്കുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് റൂൾ എന്നുള്ളതിനെ ഉപരി, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ഒരു മാനദണ്ഡം കൂടെ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. കാരണം നിയമത്തിൽ എന്തൊക്കെ പറയുന്നു, അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ന രീതിയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സ്ഥാപനവും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് കൂടെയാണ് ഈ പദ്ധതിയുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ അംഗൻവാടി, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പുകൾ എന്നിവർക്കൊക്കെ നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്,
1: ബോധവൽക്കരണ
0: ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതൊരു ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടുകൂടി, ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു അവബോധ ക്ലാസ്സുകൾ നൽകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെറുകിട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, സംരംഭകർ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾ, ഇവർക്കെല്ലാവർക്കും ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിയമത്തെക്കുറിച്ചും ഈ ഭക്ഷണത്തിൽ ചേർക്കുന്ന ചേരുവകളുടെ അതിൻ്റെ നിയമത്തിൻ്റെ വശങ്ങളെക്കുറിച്ചും, എന്തൊക്കെ ചേർക്കാം, എന്തൊക്കെ ചേർക്കാൻ പാടില്ല, എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരിലേക്കും ഒരു അവബോധം എത്തിക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുന്നു. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, നമ്മളുടെ കുട്ടികളിലേക്ക്, പുതിയൊരു തലമുറയിലേക്ക് ഈ ഭക്ഷ്യസുരക്ഷയുടെ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു കാര്യം കൂടെ, ഒരു ലക്ഷ്യം കൂടെ നമ്മളിതിൽ വയ്ക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഓരോ സ്കൂളിലും, പഞ്ചായത്തിലെ ഓരോ സ്കൂളുകളിലും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത കുറച്ച് സ്കൂളുകളിലായിട്ട് നമ്മളൊരു ഭക്ഷ്യസുരക്ഷാ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ആ ക്ലബ്ബിൽ ഓരോ വിദ്യാർത്ഥിയെ, തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിയെ ആ സ്കൂളിൻ്റെ ഭക്ഷ്യസുരക്ഷാ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കുകയും ഇത് കൃത്യമായിട്ട് FSSA ഇതിന് കൃത്യമായിട്ടൊരു ഒരു സ്കൂളിൽ ഒരു ഭക്ഷ്യസുരക്ഷാ ക്ലബ്ബ്, ഒരു ഫുഡ് സേഫ്റ്റി ക്ലബ്ബ് ആരംഭിക്കുന്നതിനും അത് നടപ്പിൽ വരുത്തുന്നതിനും അതിൻ്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൃത്യമായ ഒരു മാനദണ്ഡം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആയത് പ്രകാരം ഓരോ സ്കൂളിലും ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതിന് വേണ്ട ഓരോ മൊഡ്യൂൾ നമുക്ക് അതിന് വേണ്ടി കൃത്യമായ രൂപരേഖ ഉണ്ടെന്ന് പറഞ്ഞു.
1: ഈ ഫുഡ് സേഫ്റ്റിയുടെ കീഴിൽ തന്നെയാണോ ഇത്തരം ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു പോരുന്നത്, അല്ലെങ്കിൽ?
0: അല്ല, അത് സ്വതന്ത്രമായിട്ട് സ്കൂളുകളിൽ പ്രവർത്തിക്കും. പക്ഷെ അതിന് വേണ്ട ഗൈഡൻസ് പൂർണ്ണമായിട്ടും നമുക്ക് നൽകാൻ വേണ്ടി
1: കഴിയും.
0: ബോധവൽക്കരണം, അതുപോലെ നമുക്കിപ്പോൾ ഒരു ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഈറ്റ് റൈറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ്, ലേണിംഗ് മെറ്റീരിയൽസും ആക്ടിവിറ്റി ബുക്കുകളും നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSA വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നമുക്ക്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊബൈൽ ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗ് ലാബുകളുണ്ട്. ഇതിൻ്റെ കൂടെ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഈ വിഷയത്തിൽ ഒരു അവബോധം ഉണ്ടാക്കുക, അവരിൽ ഒരു ഭക്ഷ്യസുരക്ഷാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം.
1: ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറുകിട വ്യാപാരികൾ അതുപോലെ തന്നെയുള്ള സംരംഭകർക്കൊക്കെ തന്നെ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് ഇതിന് അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് സമയം കണ്ടെത്തിയിട്ടുള്ള ക്ലാസുകളാണോ കൈകാര്യം ചെയ്തത്?
0: നമുക്ക് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേരിട്ടുള്ള

0: പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള അവബോധ ക്ലാസുകൾ നമ്മളവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവർക്ക് നൽകുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നുണ്ട് പദ്ധതിയുടെ കീഴിലൊക്കെ ആയിട്ട്. അത് കൂടാതെ നമുക്കൊരു ഫോസ്റ്റാക്ക് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് കോഴ്സ് നൽകി വരുന്നുണ്ട്. അതെല്ലാ വർഷങ്ങളും എല്ലാ തര വിഭാഗങ്ങളിൽപ്പെട്ടിരിക്കുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് നമ്മൾ കാലാകാലങ്ങളായിട്ട് നൽകി വരുന്ന ഒരു കാര്യമാണ്. അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. നിശ്ചിത സമയത്തിൽ നിശ്ചിത പറയുന്നിരിക്കുന്ന വിഷയങ്ങളിൽ അധികരിച്ചു കൊണ്ടുള്ള ഒരു ഫോസ്റ്റാക്ക് ട്രെയിനിങ് നമ്മൾ നൽകി വരുന്നുണ്ട്.
1: ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവരെ അറിയിക്കുമോ?
0: നേരത്തെ അറിയിക്കും. നമ്മളത് മുൻകൂട്ടി കഴിയുന്നത് നമ്മൾ നേരിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്ന സമയത്ത് പരിശോധനയിൽ പിന്നെ പരിശോധന നടത്തുന്നതോടൊപ്പം അവരടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു ട്രെയിനിങ് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയും അവരുടെ ബന്ധപ്പെട്ട
1: ഓഫീസിന്റെ ഭാഗമായി കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും
0: അതെ ഓരോ സർക്കിളിനും കീഴിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധന നടത്തുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവരുടെ വിവരശേഖരണം നടത്തി പിന്നീട് ഇത്തരത്തിൽ നമ്മൾ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെ അറിയിക്കാറുണ്ട്.
1: അതുപോലെ തന്നെ വേണം ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന കൃത്രിമ നിറങ്ങൾ, ഇതിൽ പലതും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരവുമാണ്. അത് പലർക്കും അറിയാമെങ്കിലും പക്ഷേ എന്നിരുന്നാലും വിപണികളിൽ നിന്ന് അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങളുടെ കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷ പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്?
0: ഇപ്പം കൃത്രിമ നിറങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികമായി പ്രകൃതിയിലുള്ള നിറങ്ങളല്ല. ഒന്നാമത് അത് രാസപ്രക്രിയയിലൂടെ രാസവസ്തുക്കൾ ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്നവയാണ്. അപ്പോൾ ഈ എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഒരു തരത്തിൽ നമ്മൾ ബാൻ ചെയ്തിട്ടില്ല. അതായത് ഈ കൃത്രിമ നിറങ്ങൾ നമുക്ക് ചില ഭക്ഷണങ്ങളിൽ ചില പരിമിതമായിട്ടുള്ള അളവിൽ ഉപയോഗിക്കാമെന്നുള്ള നിഷ്കർഷ നിയമം അനുശാസിക്കുന്നുണ്ട്. ആയത് പ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മറ്റു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നിലവിൽ ഒരു ഒരു കൃത്രിമ നിറം ഒരു അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടാട്രാസിൻ എന്ന് പറയുന്നൊരു നിറം, അതിനെ നമുക്ക് ഒരു ഭക്ഷ്യവസ്തുവിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് 1 gram 10 kilograms മാവിൽ എന്ന കണക്കിലാണ്. 10 kilograms മാവിൽ 1 gram മാത്രമേ ഈ കളർ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ നിലവിലുള്ള സാഹചര്യം അതല്ല, മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹോട്ടലിലാണെങ്കിലും നമ്മുടെ ബേക്കറി യൂണിറ്റിലാണെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിനേക്കാൾ ഇതിൻ്റെ പലപ്പോഴും ഇതിൻ്റെ ഒരു പരിധി മേലെ പോവാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടികളുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവർ ബിസ്ക്കറ്റ് കഴിക്കുന്നതോടൊപ്പം ഇതേപോലെ കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുള്ള ക്യാൻഡീസും മറ്റ് ജെല്ലീസും കേക്ക്സ് അതേപോലെ മറ്റ് പലഹാരങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടാട്രസിൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഒരു ഒരാൾക്ക് ഒരു ശരീരത്തിൽ ഒരു 20 kilograms വെയിറ്റുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു 150 milligrams 150 milligrams അളവിൽ മാത്രമേ ഒരു ദിവസം ആ കുട്ടിക്ക് അത് കഴിക്കാൻ പാടുള്ളൂ. ഒരു 20 kilograms ഭാരമുള്ള ഒരു കുട്ടിയെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേപോലുള്ള രീതിയിലാണ് അവരുടെ ഭക്ഷണ രീതി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അളവിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്.
1: നിറപ്പകിട്ടാർന്ന ഭക്ഷണങ്ങളോടാണ് ആൾക്കാർക്ക് ഇന്നത്തെ
0: അതൊരു ഇല്യൂഷനാണ്. കാരണം നിറം നല്ല രുചി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആളുകൾ പലപ്പോഴും നിറമുള്ളതിനെ അല്ലെങ്കിൽ വളരെ ബ്രൈറ്റായിട്ട് കാണുന്നതിനെയാണ് ഫ്രഷ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എടുക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്കിതിനു വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ നിറമല്ല രുചി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു മോട്ടോ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതേപോലെ റെസിഡൻസ് അസോസിയേഷനിലും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ബേക്കേഴ്സ് അസോസിയേഷൻ ഇവർക്കൊക്കെ നമ്മൾ അവബോധ ക്ലാസുകൾ നൽകി. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു എൻഫോഴ്സ്മെൻ്റ് വർക്കിൽ തന്നെ നമ്മൾ മുമ്പ് സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ച് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന റേറ്റിനേക്കാളും എണ്ണത്തേക്കാളും വളരെയധികം ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതെ അതെ അതെ തീർച്ചയായിട്ടും. അത് വേറൊരു കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ബേക്കറി അസോസിയേഷനിലുള്ള പല വിധത്തിലുള്ള ഈ വ്യാപാരികൾ ഉൾപ്പെടെ അവർ നിറം കുറച്ച് വിൽപ്പന നടത്താൻ തയ്യാറാണ്. പക്ഷേ നിറം കുറയുന്ന സമയത്ത് അത് ഫ്രഷ് അല്ല എന്ന് പറഞ്ഞിട്ട് ഉപഭോക്താവ് അത് വാങ്ങിക്കാതിരിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കൂടെ അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പലരും ഇതൊരു ആദ്യ തുടക്കത്തിൽ ഒരു പ്രശ്നം വന്നിരുന്നെങ്കിലും ഇപ്പോൾ പലരും നിറമില്ലാത്തത് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഒന്ന് രണ്ട് വ്യാപാരികൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്.
1: കൃത്യമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി ഉപഭോക്താക്കൾ ഇന്ന്
0: തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. യെസ് അതെ.
1: നേരെ മറിച്ച് ഇതിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതുപോലുള്ള കച്ചവടം നടത്തുന്ന ആൾക്കാരും ഇതുപോലുള്ള നിറമുള്ള ഭക്ഷണ

0: പദാർത്ഥങ്ങൾ വെക്കാൻ കാരണം ഇതുപോലുള്ള ഉപഭോക്താക്കൾ തന്നെയാണ് അതിന്റെ
1: കുറ്റകാര്യം.
0: അപ്പോൾ അതുപോലെ തന്നെ ഈ ഭക്ഷ്യ വസ്തുക്കളിൽ പതിക്കുന്ന ലേബൽ പതിക്കുന്ന രീതിയെ കുറിച്ച് അതിന്റെ അടിസ്ഥാന വശങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
1: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉപഭോക്താവിന് നേരിട്ട് അയാളുടെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു എക്കോസിസ്റ്റം നമുക്കിവിടെയുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ, നേരിട്ട് അവർക്ക് എന്താണ് നമ്മൾ ഏത് ഭക്ഷണം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഷെൽഫിൽ നിന്ന് നോക്കിയിട്ട് അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നൊരു സംവിധാനം നിലവിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ്സിലും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഒരാളൊരു ഭക്ഷ്യവസ്തു എടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ എന്താണ് താൻ കഴിക്കുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ, അതിൽ എത്ര ഉപ്പടങ്ങിയിട്ടുണ്ട്, കൊഴുപ്പടങ്ങിയിട്ടുണ്ട്, പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നീ വിവരങ്ങളെല്ലാം അവർക്ക് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ലേബലിൻ്റെ മേലെ നിന്നും ലേബൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും,
0: കൃത്യമായി ലേബലിൽ
1: ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ആളുകൾ അതിൻ്റെ വിലയും ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് മാത്രം നോക്കിയിട്ട് സാധനങ്ങൾ ചൂസ് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നത്, ഒരു 3-4 വർഷം മുമ്പ് ഇതേപോലെ നമ്മുടെ സർക്കിളിലുള്ള ഒരു പരാതി, ഒരു രക്ഷിതാവ് ഒരു പരാതിയുമായിട്ട് വന്നത്, അവർ ഒരു ചിപ്സ് കഴിച്ചിട്ട് കുട്ടിക്ക് പെട്ടെന്ന് കൊളാപ്സായി, ഒരു മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരു ആഴ്ച അവരതുകൊണ്ട് ബുദ്ധിമുട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്താണ് വാങ്ങിച്ചത്, ഒരു പാക്കറ്റ് മാത്രമാണ് തന്നത്, ഈ ചിപ്സ് എന്താണെന്നോ മറ്റു കാര്യങ്ങളോ ഒരു വിവരവും രേഖപ്പെടുത്തിയിട്ടില്ല, ഒരു പാക്കറ്റ് മാത്രമാണ് അവർ തന്നത്. അപ്പോൾ കുട്ടി കഴിച്ചത്, കുട്ടിക്ക് അലർജി ഉണ്ടാവുന്ന ചേനയുടെ ചിപ്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിക്ക് ആക്ച്വലി സംഭവിച്ചത് ഫുഡ് അലർജിയാണ്. അപ്പം അലർജിൻ ഒക്കെ ആയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തു ആണ് ഇതിലുള്ളത് എന്നുള്ളത് നോക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഉപഭോക്താവിനുണ്ട്. ഇക്കാര്യം ഡിസ്പ്ലേ ചെയ്യേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന ആൾക്കുണ്ട്. ഇതിൽ കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇൻഫൻറ്റ് ഫുഡ് ഫോർമുല, അത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് ഇത് കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത്, വീട്ടിലെത്തിയ സമയത്താണ് അതിലൊരു രുചി വ്യത്യാസം ഒരു അമ്മ മാതാവ് ശ്രദ്ധിച്ചത്. നോക്കുമ്പോൾ അത് 5 മാസം കാലാവധി കഴിഞ്ഞൊരു ഫുഡ് പ്രോഡക്റ്റാണത്. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും പറയുന്ന കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. കടക്കാരനത് കൊടുക്കാൻ പാടില്ല, അതൊരു ഒരു നിയമലംഘനമാണ്, കടത്ത് നിയമലംഘനമാണ്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒന്ന് ലേബിൾ റീഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെ നമുക്കൊരു തരത്തിലും പിന്നീട് ലഘൂകരിക്കാൻ പറ്റില്ല.
0: ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ലേബൽ പരിശോധിച്ച് വാങ്ങുക എന്നുള്ളത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല, അത് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വരുന്ന പരാതികൾ, ഇപ്പം പുതിയ ഒന്നോ രണ്ടോ പരാതികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ ഹോട്ടലിനകത്ത് ഇന്നൊരു മാലിന്യ പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു വൃത്തിക്കുറവുണ്ടോ എന്നുള്ള രീതിയിലൊന്നല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരാതി കഴിഞ്ഞ ദിവസം വന്നു. ഒരു ബ്രാൻഡിൻ്റെ ഒരു സിപ്പപ്പ്, ആ സിപ്പപ്പിന് പുറത്ത് ആഡഡ് ഷുഗർ എന്നുള്ളത് ലേബിളിൽ കാണിച്ചിട്ടില്ല, അത് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പരാതി വന്നത്.
0: അതെ അതെ,
1: അത്രയും ശ്രദ്ധിക്കുന്ന ഒരു തലമുറ നിലവിൽ ഇപ്പോൾ ഉണ്ട്. അങ്ങനൊരു സംസ്കാരം നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ശുഭസൂചനയാണത്. അതിനനുസരിച്ച് വ്യാപാരികളും മാറിയിട്ടില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും.
0: പ്രശ്നം തന്നെ.
1: അതെ അതെ അതെ.
0: എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിനൊക്കെ തന്നെ ഇപ്പം മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന അത്രയും നല്ല കൃത്യമായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ തലമുറ അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്.
1: അതെ അതെ അതെ അതെ അതെ അതെ. ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ലേബിളിൽ പൊതുവെ മറ്റു കാര്യങ്ങൾ നോക്കുമെങ്കിൽ പോലും തീരെ അവഗണിക്കുന്നൊരു വിഷയമായി ആയിരുന്നു ന്യൂട്രീഷൻ വാല്യൂ പരിശോധിക്കുക എന്നുള്ളത്. അതായത് ആ ഭക്ഷ്യവ്യവസ്ഥയിൽ എത്ര കാലറി അടങ്ങിയിട്ടുണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണ്, മാക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാര്യമുണ്ട്. ഇന്നത്തെ തലമുറ അത് നോക്കിയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതെ, അതാണ് അതിലൊരു വ്യത്യാസം. അവർ വളരെ ഭക്ഷണ ശൈലിയിലും ജീവിതശൈലിയിലൊക്കെ കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധ പുലർത്തുന്ന ആൾക്കാർ കൂടെയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. അതൊരു നല്ല ഒരു ശുഭസൂചനയായിട്ടാണ്. അതെ അതെ, എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്.
0: കാര്യം ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ തലമുറ ശരിക്കും മാഡം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യം. നേരെ മറിച്ച് പഴയ തലമുറ അല്ലെങ്കിൽ ഇത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇത്തരം ലേബലുകളും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ അവർക്ക് അതിനൊന്നുള്ള അറിവുണ്ടാവില്ല. അതോടൊപ്പം തന്നെ അവരതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഭക്ഷ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നത്. അപ്പോൾ മാഡം സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഭക്ഷ്യ അലർജി എന്നുള്ളത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ?
1: ഭക്ഷ്യ അലർജി എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു 7 വിഭാഗത്തിൽ നിന്നും ഈ ഫുഡ് അലർജി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ

0: സൂചിപ്പിക്കുന്നത്. അതിൽ ഈ മിൽക്ക് പ്രോഡക്ട്സ്, മിൽക്ക് പലർക്കും അലർജി ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. പാല്, പാലുൽപ്പന്നങ്ങൾ പല വ്യക്തികൾക്കും അലർജിയുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഫിഷ് പ്രോഡക്ട്സ്, പിന്നെ ഇതുപോലെ മൊളുക്സ്, ക്രസ്റ്റേഷ്യൻസ്, അതായത് കല്ലുമ്മക്കായ, എരുന്ത് പോലെയുള്ള കാര്യങ്ങൾ. ചിലർക്ക് ബീഫൊക്കെ അലർജിയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ സോയ്, നട്ട്സ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഈ നട്ട്സൊക്കെ, ഇതൊക്കെ പലർക്കും ഫുഡ് അലർജി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് ആദ്യം ഒരു ഒരു അവബോധം, സ്വയം ഒരു അവബോധം, കാരണം വീടുകളിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഒരു ഒരു കൃത്യമായുള്ള ധാരണ ഇക്കാര്യത്തിൽ വേണം ഫുഡ് അലർജി. പിന്നെ ഇനി ഫുഡ് അലർജി സംബന്ധിച്ചുള്ള ഒരു അലർജൻ വാർണിംഗ് എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും വേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഒരു വീറ്റ്, ഗോതമ്പ്, സീരിയൽസ് എന്ന് പറയുന്ന ധാന്യങ്ങളിൽ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങളാണെങ്കിൽ അത് ഫുഡ് അലർജിയുടെ ഒരു വാർണിംഗ് ഈ ലേബലിന് പുറത്ത് കൊടുത്തിരിക്കണം. അത് ഇന്ന് നമുക്ക് ലേബലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല ബിസ്ക്കറ്റിലും പല, പിന്നെ ആട്ടപ്പൊടി, ഗോതമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള പല ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ ലേബലിലും ഇക്കാര്യം കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോയ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ, നട്ട്സ് അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ലേബലിൽ കാണിച്ചിട്ടുണ്ട്. കാണിക്കേണ്ടത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഈ പാക്കറ്റ് ലേബലിൻ്റെ അതല്ലാതെ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ഒരു മെനു റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് 10-ലധികം സെൻട്രൽ ലൈസൻസ് എടുത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, അല്ലെങ്കിൽ 10-ലധികം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാഖകളുള്ള റെസ്റ്റോറൻറ്റ്സ്, ഇവരൊക്കെ മെനു, അവരുടെ റെസ്റ്റോറൻറ്റിലെ മെനു ഇത് ഇക്കാര്യം ഫുഡ് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അക്കാര്യം സൂചിപ്പിക്കണം എന്നുള്ളൊരു റെഗുലേഷൻ വന്നിട്ടുണ്ട്, നിലവിലുണ്ട്. അത് മറ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലേക്കും അത് കൊണ്ടുവന്നിട്ടില്ല. ഈ രണ്ട് വിഭാഗങ്ങളിൽ, സെൻട്രൽ ലൈസൻസ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ 10-ലധികം സ്ഥലങ്ങളിൽ ശാഖകളുള്ള റെസ്റ്റോറൻറ്റ് ശൃംഖല, ഇവരൊക്കെ ഈ ഒരു കാര്യം സൂചിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്.
1: ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഈ ഭക്ഷ്യ അലർജി നിമിത്തം ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ കൊണ്ട് ചിലർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അത് കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ കേടാണ് എന്നുള്ള ലെവലിലേക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം.
0: അതെ അതെ, നമുക്ക് വളരെ
1: അതൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്വയം
0: ഒരു തിരിച്ചറിവ്, ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുള്ളതൊരു,
1: അതിന്റെ പേരിലും ചിലപ്പോൾ മറ്റുള്ള ചെറുകിട സംരംഭകർ ഇതുപോലുള്ള ആൾക്കാരൊക്കെ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യം.
0: അതെ അതെ, തീർച്ചയായിട്ടും ഒരു പരാതി, ഒരു ഒരു ഇങ്ങനൊരു അപകടം വന്നു കഴിഞ്ഞാൽ ആദ്യം അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് റെസ്റ്റോറൻറ്റിന്റെ ഒരു പേരിൽ തന്നെ ആയിരിക്കും. പിന്നീടായിരിക്കും സത്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്ക് സമയം വൈകിട്ടുണ്ടാവും.
1: അതുപോലെ ഈ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ഉച്ചഭക്ഷണ രീതി, അതിൽ ഈ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് വരുന്നത്?
0: നമുക്ക് ഇപ്പോൾ ഭക്ഷണ, ഇവരുടെ ഭക്ഷണക്രമം നിശ്ചയിക്കുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റാണ്. സ്കൂളുകളിലെ നോൺ മീൽ എന്ന് പറയുന്നതും അതിന്റെ ഭക്ഷണക്രമങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് മറ്റ് സർക്കാരിന്റെ
1: ഭാഗമായിട്ട്,
0: അല്ലല്ല, ഫുഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മളിവിടെ ഈട്രൈറ്റ് സ്കൂൾ എന്ന് പറയുന്ന പദ്ധതി, അതുപോലെ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ എന്ന് പറയുന്ന പദ്ധതി, ഈ രണ്ട് പദ്ധതികൾ നമ്മൾ സ്കൂളുകളിൽ വളരെയധികം വർഷങ്ങളായിട്ട് നടത്തി വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് പറയുന്ന പോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് നൽകുന്നത്. കുട്ടികൾക്ക് ന്യൂട്രീൻ ഡെഫിഷ്യൻസിയെ കുറിച്ചും അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട്, ഇതേപോലെ തന്നെ നമ്മൾ ഈട്രൈറ്റ് സ്കൂൾ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. ഈട്രൈറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഒരു 10-20 പാരാമീറ്റേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഒരു രേഖയാണ്. അപ്പോൾ അതിനകത്തുള്ള ഈ ആക്ടിവിറ്റീസും മറ്റു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള സ്കൂളാണെങ്കിൽ അതിന് ഈട്രേറ്റ് സ്കൂളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്രോപ്പറായിട്ടുള്ളൊരു വാഷിംഗ് ഫെസിലിറ്റി ഉള്ള, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉള്ള, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ള, ഓപ്പറേഷണൽ ടോയ്ലറ്റ്സ് ഉള്ള വിദ്യാലയങ്ങൾ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ, അതേപോലെ നമുക്ക് കുറച്ച് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് പഠന ക്രിയകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒന്നോ രണ്ട് അഡൾട്രേഷൻ ടെക്നിക്സുകൾ, മായം ചേർത്തത് സംബന്ധിച്ചുള്ള അഡൾട്രേഷൻ ടെക്നിക്സുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് ഒരു ഭക്ഷണ പാക്കറ്റിൻ്റെ ലേബൽ എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ സ്കൂളിലുള്ള സ്കൂൾ കഫറ്റീരിയ അവർ തന്നെ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിനൊരു റേറ്റിംഗ് നൽകുക. കുറേ പഠന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആ സ്കൂളിനെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്കൂളിനെ ഒരു ഈട്രൈറ്റ് സ്കൂൾ എന്ന നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്താനുള്ള പദ്ധതി നടത്തി വരുന്നുണ്ട്. ഈ വർഷം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് 28 സ്കൂളുകളിൽ ഈ ഒരു പ്രവർത്തനം ഓൾറെഡി നടത്തിൽ വരുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട്.
1: തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണോ?
0: അത് ഈ പറഞ്ഞതുപോലെ ഓരോ ഫേസ് ഘട്ടംഘട്ടമായിട്ട് എല്ലാ സ്കൂളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രത്യേകമായൊരു മാനദണ്ഡം നിശ്ചയിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. എല്ലാം കഴിയുന്നതും ഓരോ

0: പറ്റാവുന്ന ഓരോ സ്കൂളുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ മുഴുവൻ സ്കൂളിലേക്കും ഈ ഒരു പദ്ധതി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഭക്ഷ്യസുരക്ഷാ ഗ്രാമം ഈ വിഷയത്തെ ആസ്പദമാക്കി കുറ്റ്യാടി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് അഷറഫുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം.
2: ഇനി ഈ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: സബ് കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്
3: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത് ബിതാ സകോ.
2: അബ് തക് ഇസ് യോജന സെ 8,85,00,000 സെ അധിക ലാഭാർത്ഥി ജുഡ് ചുകെ ഹൈ. അഗർ ആപ് ഭി 18 സെ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സെ സമ്പർക് കരേ.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000, വടകര 24,830, മാനന്തവാടി 26,800, നാളികേരം 1,000, പാലക്കാട് 23,000, പൊന്നാനി 17,000, കോഴിക്കോട് 16,750, മഞ്ചേരി ക്വിൻ്റലിന് 4,450, മാനന്തവാടി ക്വിൻ്റലിന് 5,600, റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 25,700, മാനന്തവാടി 23,500. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 25,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10,500, മാനന്തവാടി പഴയത് 6,700. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 620. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,360, മാനന്തവാടി 4,450. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,000, പാലക്കാടൻ മട്ട 4,700, ബോധന 3,600. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,700, മട്ട 4,650, കുറുവ 4,500. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ മിക്കയിടങ്ങളിലും ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിലും മഴ പെയ്തു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ണർസ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of

0: equipment, sale of automobiles. The list is endless.
1: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാബന്ധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് രാജ്യത്തുടനീളം തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നഗരസഭകൾക്ക് ദയാബന്ധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ശേഷം വീണ്ടും സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൗസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോടാം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൗണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
3: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: രേഖപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: യുവവാണി.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനിൽ പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ മുൻ ആർക്കൈവിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ബീന ജയകുമാറാണ്. സ്വാഗതം മാഡം.
1: സ്വാഗതം, സന്തോഷം.
0: അഡിക്ഷൻ എന്നതിന് സൈക്കോളജിക്കലായി എങ്ങനെ വ്യാഖ്യാനിക്കാനാവും?
1: ആസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് വരുന്നതാണ്. അപ്പോൾ ആസക്തി അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം നിർബന്ധപൂർവം ആൾ തേടുകയും കഴിക്കുകയും ചെയ്യുക, എന്നിട്ട് പക്ഷേ അതിനകത്ത് ദോഷപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ. ശരിക്കും ഇത് മനഃശാസ്ത്രപരമായി ആസക്തി എന്ന് പറയുമ്പോൾ ആസക്തി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വത്തെയാണ് പറയാറുള്ളത്. നമ്മുടെ DSM-ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് ആശ്രിതത്വം എന്ന് തന്നെയാണ്. മനസ്സും ശരീരവും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കുന്ന പ്രക്രിയ.
0: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ആസക്തികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ?
1: ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിമിങ്, ഇത് ഇത്രയുമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ, സോഷ്യൽ മീഡിയ, റീലുകൾ, ഇവയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കണം?
1: ശരിക്കും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് കൂടാതെ തന്നെ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി നമുക്കൊരു വേദി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവനേക്കുള്ളിൽ മറഞ്ഞുപോയ ബന്ധങ്ങൾ പൊടിതട്ടിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കൊണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും പ്രചാരം വന്നത്. അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നമ്മളൊരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കാത്തവരെക്കാളും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയൊക്കെ വളരെ കൂടുതലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എന്ത് ഏത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം ഏത് വേണം എന്നല്ല നമ്മൾ നോക്കുന്നത്, പകരം എന്തും ഏതും എന്ത് കിട്ടിയാലും നമ്മൾ നോക്കുക, കാണുക, ആ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കുറയുന്നുണ്ട് നമുക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴ് ഒരു സെലിബ്രിറ്റി ഭയങ്കര സന്തോഷത്തിൽ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ആടിപ്പാടി നടക്കുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മളെയും ആ സെലിബ്രിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു അസൂയയും നമ്മോട് നമ്മളെ കമ്പയർ ചെയ്യാണ്. അപ്പോഴെന്തോ സംഭവിക്കുന്നത്, നമ്മളോടൊരു വെറുപ്പും ഉണ്ടാകും. അപ്പോൾ

0: ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും അവിടെ നഷ്ടപ്പെടുന്നു. പിന്നീട് അത് കൂടാതെ നമ്മളുടെ ആ ഫോക്കസ് ഒക്കെ കുറയ്ക്കുന്നു. ഇത് ഇപ്പോഴും പല കമ്പനികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മൊബൈൽ, അവർ വർക്കിംഗ് അവേഴ്സിൽ മൊബൈൽ ബാൻഡാണ്. കാരണം എംപ്ലോയീസിന്റെ ഫോക്കസ് പോവും. അവർ ആ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ ഇരുന്ന് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ഫോക്കസ് പോവും. കാരണം അതിലങ്ങ് അഡിക്റ്റഡ് ആണ് ആൾക്കാരെല്ലാവരും. അടുത്ത വേറൊന്ന് പറഞ്ഞാല് മനുഷ്യനുമായുള്ള നമ്മുടെ കണക്ഷൻ, മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. പക്ഷേ മനുഷ്യ മനസ്സ് തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുമായി നമ്മൾ ഇരുന്നങ്ങ് ചാറ്റ് ചെയ്യുകയാണ് എത്രയോ സമയം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മുറിയിലെ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോഷ്യലൈസേഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യലൈസേഷന്റെ പ്രാധാന്യം കുറയുന്നു.
1: ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പറയാമോ?
0: ഇതിനകത്ത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് അഡിക്ഷൻ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മളത്. ഒന്ന് ഒരു ഇപ്പം റീല് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ടു അത് മാറ്റി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഞാനിങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരെണ്ണം കാണുന്നത്. ഒന്ന് പോയി ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് അതിൻ്റെ മേളിൽ അങ്ങ് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഈ ഫോണൊന്ന് മാറ്റി വെച്ച് അതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി ഒരു വെപ്രാളം പോലെ. ഇത് ശരിക്കും ഒരു വിഡ്രോവൽ സിംറ്റമാണ്. കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പരവേശം. പിന്നെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന താല്പര്യത്തിന് പുറത്ത് നമ്മൾ പലതവണ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ അത് സാധിക്കാതെ പോകുന്നു. നമുക്ക് അങ്ങനെയുള്ള അൺസക്സസ്ഫുൾ ആയ കുറേ ട്രയൽസ് ഉണ്ടാകുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയും മാനസികമായും വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ ഇവയെ കൊണ്ട് പ്രയാസം ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതില് നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫോണ് ചിലപ്പോഴെവിടെയെങ്കിലും ഇരിക്കുന്ന അവിടെ നിന്ന് പലയിടത്തു നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അത് ശരിക്കും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈ ഫോണാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിലൊക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഔട്ടായി പോകുമോ? എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നൽ.
1: നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകൾ ഫോൺ നോക്കി ചിലവഴിക്കാറുണ്ട്. അതിനുള്ള പരിഹാരമായി ഡിജിറ്റൽ ഡയറ്റ് പറഞ്ഞു വരുന്നു. ഒരു യുവാവിന് ഡിജിറ്റൽ ഡയറ്റ് എങ്ങനെ പാലിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: നമുക്കത് ഡിജിറ്റൽ ഡയറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും കൂടെ വേണം. നമുക്കതിന് പിന്നെ എനിക്കിതിൽ നിന്നൊന്ന് ഒഴിവാകണം എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ഈ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ഈ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ നമുക്കൊന്ന് പുനഃസജ്ജമാക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ പറ്റും. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് ഈ ഡീടോക്സ് കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ സാമൂഹിക ബന്ധ യും വൈകാരിക ബുദ്ധിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ടും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും. കൂടാതെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലാറ്റോണിൻ എന്ന ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. നമുക്കൊരു ആഗ്രഹം ഇതൊന്ന് 3 ദിവസത്തേക്ക് മാറ്റിയാലോ എന്നുള്ളത്. പക്ഷേ ഈ 3 ദിവസത്തേക്ക് മാറ്റുക പൂർണ്ണമായും ഈ ഡിജിറ്റൽ ഇവ മാറ്റുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ചെറിയ ചെറിയ വിദ്യകളിലൂടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. വെച്ചിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ്, അതുമല്ല ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകേണ്ട ഇതുമാണ്, അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത്രയും സമയം മാറ്റി തന്നെ വെച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ അത് തന്നെയാണ് ഇത്. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തോന്നുന്നതാണ് ഇതൊന്നും പറ്റുകയില്ല എന്ന്. അങ്ങനെയല്ല, ഒക്കെ സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോൾ ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. പിന്നീട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ സമയം, ഉറക്കത്തിന് മുമ്പുള്ള സമയം തുടങ്ങി ഒരു ദിവസത്തെ ചില മണിക്കൂറുകൾ ഫോൺ രഹിത സമയമായിട്ട് നമ്മളങ്ങ്

0: ക്രമീകരിച്ചാൽ മതി. പിന്നെ ഫോൺ നിരന്തരം പരിശോധിക്കാനുള്ള പ്രേരണ കുറയ്ക്കുന്നതിന് നമ്മൾ സൈലന്റ് മോഡ് ഉപയോഗിക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഫോൺ നമുക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കുള്ള ഒരു ശീലമാണ്, നമ്മളത് നോക്കും. പിന്നീട് ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ്, വായന, വ്യായാമം, യാത്ര, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്, മെന്റലിയും വളരെ നല്ലതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കാൻ ഒന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സാപ്പ് ഒക്കെ ഫുള്ളായിട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടാണ് നമുക്കത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. അതങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയാൽ. പിന്നെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീൻ ഓഫ് ആക്കുന്നത് നന്നായിരിക്കും.
1: മദ്യവും മയക്കുമരുന്നുകളും യുവാക്കളിൽ പടർന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? കൗതുകം, സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഇതിൽ ഏതാണ് ഇതിന്റെ വേരുകൾ?
0: ഇതെല്ലാം ഉണ്ട്. ഈ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നതെന്ന്? ഒന്നാമതായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ, വീട്ടില് പേരൻസും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അവർ തമ്മിലൊന്നും സംസാരിക്കാനോ പ്രശ്നങ്ങൾ ആരായാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുകളാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിയാൽ എല്ലാവരും മൊബൈലോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് കുട്ടികളിലായാലും ആർക്കായാലും ഒരു ഒറ്റപ്പെടൽ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഫാമിലീസും ക്ലയൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോനോ മോളോ ആണ് എൻ്റെ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനോ അവൾക്കോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോട്ടീസ് ചെയ്യും. അതെങ്ങനെയാണല്ലോ, എന്തു പറ്റി എന്നൊരു ചോദിക്കും. അതുപോലെ അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് അറിയാനും ഒക്കെ സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വിഷമങ്ങള്, പ്രശ്നങ്ങള്, അതുപോലെ ഈ പിന്നെ ആഹാരം കഴിക്കുന്ന സമയം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇന്നതൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു വേദിയാണ് ആയിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം എല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പിയർ ഗ്രൂപ്പ് പ്രഷറാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ്, നീ വാടാ നമുക്ക് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അടിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വിളിക്കുന്ന സമയത്ത് പോകാതിരുന്നാൽ അവിടെ ഒരു നാണക്കേട് പോലെയാണ്. അപ്പോൾ കൂടെ നടക്കുന്നവരെ ഫ്രണ്ട്സ് എന്നിവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ നിർബന്ധിക്കും അവര്. അപ്പോൾ അതിന് അങ്ങനെ കൂടെ പോകുന്നു. പക്ഷേ ഇത് പോകാതിരുന്നാൽ ഞാൻ സ്മാർട്ടല്ല എന്ന് അവർ കളിയാക്കും. കളിയാക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് സ്മാർട്ടാണ് എന്ന് കാണിക്കാൻ പിന്നെ കൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ആകാൻ ലഹരി വേണം എന്ന് ചിന്ത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്നത്. അതുപോലെ ഞാനിപ്പോ അവരോട് കൂടിയില്ലെങ്കിൽ എനിക്ക് അവരുടെ കമ്പനി നഷ്ടപ്പെടും, അതൊരു പ്രശ്നമാണ്. കാരണം പിന്നെ അവരെന്നോട് കൂടത്തില്ല, ഓ അവനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്താഗതി അവർ കാണിക്കുമ്പോഴത്തേക്കും അത് വിഷമം. പിന്നീട് സ്ട്രെസ്, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയ്ക്ക് സാധാരണ സെൽഫ് മെഡിക്കേഷൻ ആയിട്ടും സ്വന്തമായിട്ട് മരുന്ന് പോലെയാണ് ഇത് ഉപയോഗിക്കാറ്, ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്തവർ, ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി, ഫ്രണ്ട്സിന്റെ ഒപ്പം മൈലേജ് കിട്ടാനായിട്ട്, അവരുടെ ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്.
1: ഇത്തരം ആസക്തികൾ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനുമായി ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നീട് മൈൻഡ് സെറ്റിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഈ ഡ്രഗ്സിനെ, ഇതിനെ 3 നമ്മൾ തരംതിരിക്കും. ഒന്നാമത്തേത് ഡിപ്രസൻസ്. ഡിപ്രസൻസിനകത്താണ് ഈ ആൽക്കഹോളും കഞ്ചാവും ഒക്കെ വരുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ്സ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷനെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റിമുലൻസ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്. അത് കൊക്കൈന്, നിക്കോട്ടിന്, മെത്താഫിറ്റമിൻ ഇവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സ്പീഡപ്പ് ചെയ്യുന്നവയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ഉണർന്നിരിക്കുക, ജാഗ്രത പുലർത്തുക, ആത്മവിശ്വാസവും ഊർജ്ജസ്വലമായി തോന്നിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കും ഇവയൊക്കെ. പക്ഷേ ഇവ പിന്നീടുണ്ടാക്കുന്ന

0: ുന്നത് അഗ്രഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആൾക്കാരുടെ ബി പി, ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ടെമ്പറേച്ചർ ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നതാണ്. അടുത്തത് ഹാലൂസിനോജൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ കെറ്റാമൈൻ, LSD, MDMA ഇതൊക്കെ അതിനകത്താണ്. സറൗണ്ടിങ്ങിനെ പറ്റി അവയർ അല്ലാതാകുന്ന ഒരു തരം ഡ്രഗ്സ് ആണിത്. അവയർനെസ് ഉണ്ടാകുന്നില്ല, അവ ചേഞ്ച് ആകുന്നു. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു എവിടെയാണ് എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ല, നമ്മൾ വേറെ ലോകത്താകും. മറ്റുള്ളവരുമായി വ്യക്തമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുകയല്ല. പിന്നെ ഉറക്കമില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇൻക്രീസ്ഡ് എനർജി, പെട്ടെന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അപ്പോൾ അങ്ങനെ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നു. അതെന്ന് പറഞ്ഞാൽ മാലാഖമാരെ കാണുന്നു, പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇവയെല്ലാം ഹാലൂസിനോജൻസ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതുണ്ടാകുന്നത്.
1: കുറച്ച് ആളുകൾ ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് രാത്രി മുഴുവൻ കളിക്കാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിൾ തന്നെ ഇല്ലാതാക്കുന്നത് കാണാറുണ്ട്.
0: നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഗെയിംസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇമാജിനേഷൻ നമുക്ക് കൂടുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില് കൂടുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, പിന്നെ അതുപോലെ മെമ്മറി കൂട്ടുന്നു, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവ അഡിക്ഷൻ ആകുമ്പോഴാണ് പ്രശ്നം. ഗെയിംസ് പലതും ഡിസൈനർമാരുണ്ടാക്കിയവയാണ്. അതെങ്ങനെ, ഒരു സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഹെൽപ്പോടുകൂടിയാണ്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് മടുപ്പുണ്ടാകാതെ വീണ്ടും വീണ്ടും കളിക്കത്തക്ക രീതിയിൽ ടാസ്കുകൾ നിറച്ച് ഒരു ഗെയിംസ് ഉണ്ടാക്കും. ഈ ഗെയിംസ് കളിക്കുന്നവർ ഒരു വെർച്വൽ വേൾഡിലേക്ക് വരികയും ഗെയിംസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇതിലേക്ക് മാത്രമായിരിക്കും കളിക്കുന്നവരുടെ ശ്രദ്ധ. ഈ വെർച്വൽ വേൾഡിലെ ഒരു ക്യാരക്ടറായി മാറുന്നു ഈ കളിക്കുന്ന ആള്. കൂടെ കളിക്കുന്നവരെ അറിയത്തില്ലായിരിക്കും, എന്നാലും അവർ യഥാർത്ഥ ഫ്രണ്ടായി മാറും. പിന്നെ പൈസ വെച്ചുള്ള കളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പൈസ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ലഭിക്കുമെന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ അതിന്റെ ഗെയിംസിനെ ഈ ടാസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: പലപ്പോഴും മനുഷ്യർക്ക് ഇവയ്ക്കു മേലുള്ള അഡിക്ഷനെ കുറിച്ച് അവേർനെസ് തന്നെ ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറുവാൻ തയ്യാറാകാത്തത്. എങ്ങനെ അവരെ പതിയെ ഇതിനെ കുറിച്ച് ബോധവാന്മാരാക്കും?
0: പലരും നല്ല മെജോറിറ്റി ആൾക്കാരും ഇത് സമ്മതിക്കാറില്ല, ഞാൻ അഡിക്റ്റഡ് ആണ് എന്ന്. ആദ്യം ഇവരോട് ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉപയോഗിക്കും, എത്ര എന്താണ്, എത്ര കളിക്കുന്നു, എങ്ങനെയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആദ്യം അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ്, അതായത് എത്ര സമയം കളിച്ചാലാണ് ഒരു അഡിക്ഷൻ ഉള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെ മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് സെൽഫ് അനലൈസിസ് നടത്താം. താങ്കൾ എത്ര പ്രാവശ്യം എത്ര സമയം കളിക്കുന്നു, അങ്ങനെയൊന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അപ്പൊ ആ സെൽഫ് അനലൈസിസ് നടത്തി കഴിയുമ്പോൾ, അങ്ങനെ അഡിക്റ്റഡ് ആണെന്ന് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർക്ക് അവരെ പറ്റി ഒരു ഈ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് അവരാരാണെന്നും ലൈഫിന്റെ പർപ്പസ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നും അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നും ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കണം. പിന്നീട് അവർക്ക് ഈ നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴും അങ്ങനെ ആകുമ്പോഴേ ഒരു ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ അവർക്ക്, പിന്നെ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് മനസ്സിലാക്കുക, ഇതൊക്കെ കൂടെ അവർ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ചിലപ്പോഴൊക്കെ അഡിക്ഷനിലായവർക്ക് സ്വയം ഒരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഒക്കെ തോന്നാറുണ്ട്, പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. അതുപോലുള്ള നിലയിലുള്ളവർക്കായി എന്ത് ബോധവൽക്കരണങ്ങൾ കൊടുക്കാമെന്ന് കരുതുന്നു?
0: ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ആ ഗെയിമിങ്ങിന്റെ ഇത് ഇടയ്ക്ക് വെച്ച് പിന്നെ ഈ ഗാംബ്ലിങ്ങിൽ കളിച്ച ഒരു മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത് വേണ്ട, അദ്ദേഹത്തിന് അറിയാം പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്, 75 വീട് വയ്ക്കാനുള്ള 75 ലക്ഷം രൂപ പോയി, പല പല പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആ സമയത്ത് ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മളൊരു പടുകുഴിയിൽ വീണ പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എങ്ങനെയും ഞാൻ അടുത്തതിൽ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറേ പേരെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ കുറച്ച് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരികെ വരിക എന്നുള്ളത് നമ്മൾ ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്ത് പതുക്കെ

പതുക്കെ കൊണ്ടുവന്നിട്ട് അവരോട് ഒരു ടാർജറ്റ് ഓറിയന്റഡ് ആകണം എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ അവരെ ഇങ്ങനെ കൊണ്ടുവരാം നമുക്ക്. ഇപ്പൊ ഒരു 15 ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമുക്ക് അത് 14 പിന്നെ 13 അങ്ങനെ അങ്ങനെ പതുക്കെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ശരിയായ മാർഗം. പിന്നെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഇവരെ ട്രിഗർ ചെയ്യുന്നത്, ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ട് ഇല്ലായ്മയോ എന്തൊക്കെയാണ് ഇതിലേക്കൊക്കെ ഇവർ പോകുന്നതിന്റെ, അപ്പൊ ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി പിന്നീട് പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക. കാരണം ഈ ഫാമിലി മെമ്പേഴ്സ് പിന്നീട് വീണ്ടും ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം അവർ ആരാണെന്ന്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക, ഞാനും എന്റെ സുഖവും മാത്രമല്ല നമ്മളെ ചുറ്റി നിൽക്കുന്ന

0: സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം അവർ ആരാണ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക. ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റി നിൽക്കുന്ന സമൂഹം, പേരൻസ്, ഫാമിലി, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവര് ഇത് എന്ത് വന്നാലും പിന്നീട് അതിലേക്ക് പോകരുത്, പോകാതെ നമ്മൾ നല്ല കാര്യം തന്നെയാണ്, അത് വേണ്ട എന്ന തരത്തിൽ മാറ്റി അതിനെ മറക്കാൻ കഴിയണം.
1: തെറാപ്പി, കൗൺസിലിംഗ് എന്നിവ എത്രത്തോളം സഹായകരമാണെന്നും അതിലേക്ക് ആരെല്ലാം എത്തേണ്ടത് എന്നുമുള്ള വിശദീകരണം തരാമോ?
0: പുറത്തു കിടക്കുന്നവരെ, അവരെത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ നമുക്കൊരു കുറച്ച് സിറ്റിംഗ് കൊണ്ടൊക്കെ നോർമലാക്കി എടുക്കാം ആളെ. എന്നാൽ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൗൺസിലിങ്ങിനോടൊപ്പം മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വരും, സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടും കൂടെ വരും. അത് വരുമ്പോൾ കൗൺസിലിങ്ങിൽ അഡിക്റ്റഡ് ആയ ആളെ കൗൺസിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അദ്ദേഹത്തെ ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ചെയ്യേണ്ടത് കൂടെ താമസിക്കുന്നവരെ, ഫ്രണ്ട്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ലെവലിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സ്ഥിതി, ഇദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനൊക്കെയല്ല, അപ്പം എന്താണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സോ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് CBT കൊടുക്കാം, എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാം. പിന്നെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നിങ്ങനെ സൈക്കോ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവരെ അഡിക്ഷന് ശേഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ.
1: ജീവിതത്തിൽ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ നമ്മുടെ ദിനചര്യയിൽ എന്തെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്?
0: ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ടാണോ ഞാൻ നന്നാവുന്നത് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകും. കാരണം ഇത് അല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന ആളാണ് ഞാനും. ഞാൻ അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം നോക്കാവുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കെയറിങ്, അത് നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും കൂട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്ത് നമ്മൾ വേണ്ട ചെയ്യണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സെൽഫ് ലവ് വേണമെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്തിനു മറ്റുള്ളവരുടെ സ്നേഹം വേണം, നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴും മനസ്സിലാകും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? എല്ലാത്തോടും നമ്മൾ നന്ദി പറയണം, നമുക്കുള്ളതിനോടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇല്ലാത്തതിനെ, നമ്മൾ മനുഷ്യർ എപ്പോഴും ഇല്ലാത്തതിനെ അതില്ല ഇതില്ല ഓൾവേസ് കംപ്ലൈനിങ് ആണ്, അതല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതുപോലെ ഓരോരോ, പിന്നെ നമ്മളെ ഈ മനുഷ്യജന്മം തന്നതിന് നമ്മുടെ പിന്നെ മാതാപിതാക്കളോട് നന്ദി പറയാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണോ പരിപാടി, അങ്ങനെയല്ല. നമ്മൾ ആ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളത് മാക്സിമം പറയുക എന്നതാണ്. അൺകണ്ടീഷണലായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഔട്ട്കമ്മിനെ ഒന്നും നോക്കരുത്. എക്സാം എഴുതുന്നു, ജയിക്കുമോ തോക്കുമോ ഒന്നും നോക്കണ്ട, നമ്മൾ വർക്ക് ചെയ്യുക, അൺകണ്ടീഷണലായിരിക്കണം. പിന്നെ ബി ട്രൂ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോ ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകൂ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ നമ്മളോട് ട്രൂ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമ്മളോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക നമ്മൾ. പിന്നീട് ബി കൈൻഡ്, ചുറ്റുമുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ ഒരു സഹായം ചെയ്യാം, പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഞാൻ എന്നാലും അവനത് ചെയ്തു കൊടുത്ത്, അങ്ങനെയുള്ള കംപ്ലയിൻസ് വേണ്ട. നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരോടും ഫ്രണ്ട്ലി ആകുക, അതുപോലെ എല്ലാവരോടും ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക, അതുപോലെ തർക്കിക്കാതിരിക്കുക. അടുത്തത് സ്റ്റേ ബിസി, സ്റ്റേ പ്രൊഡക്റ്റീവ്. ആ രണ്ട് തരത്തിൽ ബിസി ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, അപ്പം നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ഇങ്ങനെ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം എപ്പോഴും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി, പിന്നെ നല്ല മാനസികാരോഗ്യം.

0: ആരോഗ്യമുണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടിലെത്തും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം.
1: ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ശ്രോതാക്കൾക്കായുള്ള ഒരു സന്ദേശം എന്താണ്?
0: ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞു കേട്ട ഒന്നാണ്, അത് പറയാം. മയക്കുമരുന്ന് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എന്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.
1: നന്ദി.
2: യുവവാണി.

0: ആകാശവാണി
1: സർഗ കേരളം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തുന്ന പ്രഭാഷണം, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ മലയാള സാഹിത്യത്തിൽ പുതുഭാവുകത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ വിലയിരുത്തുകയാണ് നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ.
2: 21-ാം നൂറ്റാണ്ട് പിറന്നപ്പോൾ മലയാള ചെറുകഥയ്ക്ക് 110 വർഷത്തെ ചരിത്രമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 25 വർഷം കൂടി കടന്നുപോയിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ മുൻകാല രചനകളെയും പ്രവണതകളെയും ഒക്കെ ഒന്ന് വിലയിരുത്താനുള്ള സന്ദർഭങ്ങളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 135 വർഷത്തിനിടയിൽ മലയാള ചെറുകഥ കടന്നുപോകുന്ന പല അവസ്ഥകളുടെ ഒരു പരിണാമ ഘട്ടമാണ് സമീപ ഭൂതകാലവും എന്ന് മനസ്സിലാകും. 1891 ആണ് ആദ്യത്തെ മലയാള ചെറുകഥയായ വാസനാവികൃതി അച്ചടിക്കപ്പെടുന്നത്. പിന്നീട് പല പരിവർത്തനങ്ങൾ മലയാള ചെറുകഥയ്ക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ പ്രണയം, അപസർപ്പണം, നായാട്ട്, അമളികൾ, കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മലയാളത്തിൽ ചെറുകഥകൾ ഉണ്ടായത്. അതൊക്കെ പഴയ മട്ടിലുള്ള ചില പാശ്ചാത്യ കഥകളുടെ അനുകരണമായിട്ടും കുറേയൊക്കെ കേരളീയ ജീവിതാവസ്ഥകളെ ചിത്രീകരിക്കുന്നതായിട്ടും ആയിരുന്നു. എങ്കിലും അതെല്ലാം കേവലം രസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എഴുതപ്പെട്ടിരുന്നത്. എന്നാൽ 1930-കളോടുകൂടി ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കേരളീയ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ചെറുകഥകളിൽ അവതരിപ്പിക്കുന്ന രീതി വികസിച്ചു വന്നു. അതിന് പ്രേരണ നൽകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഗ്നി ജ്വലിച്ചു നിന്ന ഊഷ്മളമായ അന്തരീക്ഷമായിരുന്നു അത്. തൊഴിലാളികളുടെ സമരങ്ങൾ, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇങ്ങനെ പല മുഖങ്ങളിലായിട്ട് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേരളം മൂന്നായും മുറിഞ്ഞുകിടന്ന കാലമായിരുന്നു അത്. രണ്ട് പ്രദേശങ്ങൾ, തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ, മലബാർ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ. ഈ അവസ്ഥകളെല്ലാം മലയാളിയുടെ നിരന്തരമായ ചോദ്യം ചെയ്യലിന് വിധേയമായി. കേരളം എന്നൊരു പ്രദേശത്തെ രൂപപ്പെടുത്തുക, മലയാളി ജീവിതത്തിൻ്റെ സവിശേഷ മുഖങ്ങളെ ചിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ലക്ഷ്യങ്ങൾ അക്കാലത്തെ സാഹിത്യരചനകൾക്കുണ്ടായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുക മാത്രമല്ല, വരുംകാല ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, വരുംകാലത്ത് അതെങ്ങനെയായിത്തീരണം എന്നുള്ള ചില പ്രതീക്ഷകൾ കൂടി അക്കാലത്തെ സാഹിത്യരചനകളിൽ നമുക്ക് കാണാൻ കഴിയും. 1950-കളാകുമ്പോഴേക്കും സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു, പ്രതീക്ഷകൾ പലതും പൂവണിഞ്ഞില്ല. അത്തരം ഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ അന്തർമുഖനാവുകയാണ്. അവൻ്റെ ആന്തരിക ജീവിതത്തെ ചിത്രീകരിക്കുന്ന രചനകൾ അക്കാലത്ത് വന്നു തുടങ്ങി. പിന്നീട് ഒരു പതിറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ മലയാളത്തിലെ മിക്കവാറും എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വലിയ ചലനമുണ്ടാക്കിയ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ രംഗപ്രവേശമായി. അസ്തിത്വവാദം പോലെയുള്ള ആശയ സംഹിതകൾ അക്കാലത്തെ എഴുത്തുകാരെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചു. പിന്നീട് കുറെ കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 80-കളാകുമ്പോഴേക്കും പിൽക്കാലത്ത് ഉത്തരാധുനികത എന്ന് വ്യവഹരിച്ച ആശയ സംഹിതകളും അതിൻ്റെ ആവിഷ്കാരങ്ങളായ കഥകളും ഇതര രചനകളും ഒക്കെ മലയാളത്തിലുണ്ട്.

അത് കഴിഞ്ഞ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകമാകുമ്പോഴേക്കും ലോകമാകെ വലിയ പരിവർത്തനം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ ഘട്ടമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലും ഒരു ആഗോള സാമ്പത്തിക ശക്തികൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും സമൂഹത്തിൻ്റെ ഉൽപ്പന്നമായ സാഹിത്യത്തെയും നിർണയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൻ്റെ എല്ലാം അടയാളങ്ങൾ നമ്മുടെ രചനകളിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള കാലഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ ആവിഷ്കാരങ്ങളിലെല്ലാം ഇത്തരം സാമൂഹികവും സാംസ്കാരികവുമായ ആശയാന്തരീക്ഷം വലിയ പ്രേരണയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടയാളങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ആ ഘട്ടം മുതൽ മലയാള ചെറുകഥയിൽ പ്രകടമായ എന്തെല്ലാം സവിശേഷതകളാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആലോചനാ വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിജീവനത്തിന് വേണ്ടി വലിയ യാതനകൾ അനുഭവിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. പഴയതുപോലെയുള്ള ഭൗതികാന്തരീക്ഷം ത്തിലെ പല യാതനകളും കുറഞ്ഞു പോയെങ്കിലും മറിച്ച് അധികാരശക്തികൾ കൂടുതലായിട്ട് ജനതയുടെ മേൽ അവരുടെ ആധിപത്യം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ കാലം മാറി. മൂലധന ശക്തികളാണ് ലോകത്തെ ഭരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ അധികാരം പോലും അവരുടെ ചില ഉപകരണങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ ഉണർവുണ്ടായി. പഴയ ജന്മിത്തത്തിൻ്റെയും പഴയ ഫ്യൂഡൽ മൂല്യങ്ങളുടെയും സ്ഥാനത്ത് പുതിയൊരു ജനാധിപത്യ ബോധവും പുതിയ ഒരു സാംസ്കാരിക അന്തരീക്ഷവും വളർന്നു വന്നു. പുരോഗമന രാഷ്ട്രീയം അതിന് വലിയ ഒരു പ്രേരണയായി തീർന്നു. അന്ന് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വലിയൊരു വില ഉണ്ടായിത്തീർന്നു. മനുഷ്യൻ ആണ് എല്ലാറ്റിൻ്റെയും ആധാരമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്നൊരു മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആധിപത്യ ശക്തിയുള്ള ആളുകൾ മൂലധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. മറ്റ് മനുഷ്യരല്ല, അവൻ്റെ ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ അവന് ചവിട്ടിത്തേക്കാനുള്ള വെറും ഞാഞ്ഞൂലുകളാണ് എന്നൊരവബോധം രൂപപ്പെട്ടു വന്നു. ഈ ഘട്ടത്തിൽ പലതരത്തിൽ മനുഷ്യൻ തൻ്റെ അതിജീവനത്തിന് വേണ്ടി പോരാടേണ്ട സാഹചര്യമുണ്ടായി. മണ്ണ്, ജലം, ഭൂമി, പ്രകൃതിയിലെ ഇതര വിഭവങ്ങൾ, ഇതെല്ലാം ഇത്തരം ശക്തികൾ ചൂഷണം ചെയ്യുകയാണ്. അവിടെയാണ് അതിനെല്ലാം വേണ്ടി മനുഷ്യൻ പോരാടാൻ തുടങ്ങിയത്. ശ്വാസം കിട്ടാതെ പിടയുന്ന മനുഷ്യർ, വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന മനുഷ്യർ, കൂരകൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരുപാട് ഗുണങ്ങൾ വലിയ വികസനത്തിനിടയിലും നമ്മുടെ ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുപോലെ വേരുകളറ്റ് അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നവർ, പക്ഷെ അങ്ങനെ അല്ലാതെ യുദ്ധങ്ങൾ കൊണ്ടും വംശീയമായ പോരാട്ടങ്ങൾ കൊണ്ടും രക്ഷയില്ലാതെ സ്വന്തം നാട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. ഇവരെല്ലാം ആണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ സത്യം എന്ന് നമ്മുടെ എഴുത്തുകാർ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ട്. ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ ചലനങ്ങൾ, അവൻ്റെ പോരാട്ടങ്ങൾ, അവൻ്റെ യാതനകൾ, ഇതൊക്കെ അപ്പോൾ നമുക്കറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകമെത്തി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ വലിയ തോതിൽ ലോകത്തെ ഒന്നാക്കി തീർത്തു. ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടാകുന്ന ഏത് ചലനവും ആ നിമിഷം തന്നെ മറ്റുള്ളവർക്കറിയാവുന്ന സാഹചര്യമുണ്ടായി. റേഷൻ കാർഡുകളേക്കാൾ കൂടുതൽ സിം കാർഡുകളുള്ള ഒരു അന്തരീക്ഷത്തിലാണ്, ഒരവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നാം നേരിട്ട് ഇടപഴകുന്ന ആളുകളേക്കാൾ എത്രയോ ആളുകളുമായിട്ട്, എത്രയോ കാര്യങ്ങളുമായിട്ട് നമ്മൾ നെറ്റ് വഴി ഈ ലോകത്തിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിനെ അതിവർത്തിക്കുന്ന ഒരു പ്രതീതി ജീവിതം, വെർച്വൽ ജീവിതം ഓരോ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പലതരം അവസ്ഥകളിലൂടെയാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന ചില ഊന്നലുകൾ ഇപ്പോഴത്തെ സാഹിത്യരചനകളിൽ കാണാനുണ്ട്, പ്രധാനമായും ഫിക്ഷനിൽ. അതിലെ തന്നെ വൈവിധ്യമുള്ള ഒരു ലോകമായ ചെറുകഥയിൽ, അതൊന്ന് ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. സ്ത്രീ പുരുഷനൊപ്പം തുല്യതയുള്ള, പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന ബോധം സ്ത്രീ സമൂഹത്തിൽ രൂപപ്പെട്ടത് വളരെ ശക്തമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്.

മലയാള സാഹിത്യത്തിൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ 2 ദശകങ്ങളിലാണ് അത്തരത്തിലുള്ള വലിയൊരു മാറ്റമുണ്ടായത്. അതിൻ്റെ തുടർച്ച ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്ക് അപ്പുറത്തേക്ക് ലിംഗപരമായ ഇതര വിഭാഗങ്ങളിലും പെട്ട ഭിന്ന ലൈംഗികതയുള്ളവർ, ലൈംഗിക പരിവർത്തനങ്ങൾ സംഭവിച്ചവർ, സ്വവർഗ ലൈംഗികത പുലർത്തുന്നവർ, ഇങ്ങനെ പല വിധാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു സാംഗത്യം, അവരുടെ ജീവിതത്തിൻ്റെ സ്വത്വബോധം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നു. സർക്കാർ തലത്തിൽ പോലും അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ സാഹിത്യത്തിലേക്ക് സൂക്ഷ്മ രാഷ്ട്രീയമായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കാര്യം പ്രാദേശികമായ ചെറിയ ചെറിയ ഇടങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യമാണ്. മുമ്പ് സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം കിട്ടാതിരുന്ന പല പ്രദേശങ്ങളും അവിടുത്തെ ജീവിതാവസ്ഥകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മുടെ കഥാസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. മലയോര പ്രദേശങ്ങൾ, കടൽത്തീര ജീവിതം, അതുപോലെ നമ്മുടെ ഇതര ഭാഷാ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ ജീവിതം, ഇതൊക്കെ നമ്മുടെ കഥകൾക്ക് ഇന്ന് സൂക്ഷ്മമായ വിഷയമായി തീരുന്നുണ്ട്. അതുപോലെ അതത് പ്രദേശങ്ങളിലെ പ്രത്യേകമായ ഭാഷാഭേദങ്ങൾ, സംഭാഷണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതത് പ്രദേശങ്ങളുടെ മിത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കഥയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ചെറുകഥാസാഹിത്യം അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം കൊണ്ട് കൂടുതൽ പ്രതിരോധ സജ്ജമായി തീർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പഴയ രീതിയിലല്ല, ഒരു പുതിയ രീതിയിൽ, മുമ്പ് നമ്മുടെ പുരോഗമന സാഹിത്യകാലത്തും മറ്റും കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മ പ്രതിരോധങ്ങളെ ശക്തമായി അവതരിപ്പിക്കുന്ന രചനകൾ പലതും നമ്മുടെ കഥാസാഹിത്യത്തിൽ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധപരത ആണ് നമ്മുടെ കഥകളുടെ മുഖ്യമായ ഒരു അടയാളമായിട്ട് ഇന്ന് കാണുന്നത്. അതുപോലെ ആഖ്യാനപരമായ കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ട്, അത് ആധുനികതയുടെയും മറ്റും കാലത്തുള്ളതുപോലെ നിരന്തരമായ പരീക്ഷണങ്ങൾ, രൂപപരീക്ഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള പലതരത്തിലുള്ള സങ്കീർണ വ്യവഹാരങ്ങളായിട്ട് കഥയെ മാറ്റുകയൊന്നുമല്ല. മറിച്ച് കഴിഞ്ഞ ഒരു 10-120 കൊല്ലത്തിനിടയിൽ നമ്മുടെ കഥാസാഹിത്യം പലതരത്തിൽ പരീക്ഷിച്ച് രൂപപ്പെടുത്തിയ സാങ്കേതിക രീതികളിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഓരോ പ്രമേയത്തിനും ഇണങ്ങിയ മട്ടിലുള്ള രചനാരീതികൾ നമ്മുടെ കഥാകൃത്തുകൾ സാക്ഷാത്കരിക്കുന്നു. പൊതുവിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെറുകഥയുടെ ദൈർഘ്യത്തിന് വന്നിരിക്കുന്ന ഒരു വർധനവാണ്. നേരത്തെ ആണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 4-5 പേജിൽ അല്ലെങ്കിൽ 7-8 പേജിൽ ഒതുങ്ങുന്നതായിരുന്നു മലയാളത്തിലെ ഒരു ചെറുകഥ. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളോടുകൂടി അതിനൊരു മാറ്റം വരുന്നു. പൊതുവെ കഥകൾക്ക് ദൈർഘ്യം കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ ചെറിയ കഥകൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ രചനകളെല്ലാം തന്നെ ആത്യന്തികമായിട്ട് ജീവിതത്തിലേക്ക് ഉൾക്കാഴ്ച പകരുന്ന ശക്തമായ രചനകൾ എന്ന നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇത് മുഖ്യധാരയിലെ അച്ചടി മാധ്യമത്തിലൂടെ വരുന്ന കഥകളെ മുൻനിർത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. ഇതേപോലെ തന്നെ വളരെ വലിയ ഒരു ലോകമാണ് വാസ്തവത്തിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. അവിടെയും കഥകളും കവിതകളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അത് വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ അവിടെ ആദ്യ വായനയിൽ ഒരു അഭിപ്രായം രൂപപ്പെടുത്തി അതിനെക്കുറിച്ച് കൊള്ളാം അല്ലെങ്കിൽ അതിനൊരു മിക്കവാറും എല്ലാവരും ലൈക്ക് പറയുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെയുള്ള രചനകളിൽ നിന്ന് ഭിന്നമായിട്ട് അത് അതിൻ്റെ ക്ഷണികത കൊണ്ട് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ചലനം സൃഷ്ടിക്കുമെന്നല്ലാതെ കഥാസാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് നമ്മുടെ ചെറുകഥ അതിൻ്റെ ബഹുമുഖമായ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വളരെ ശക്തമായി അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 25 വർഷം കഴിയുമ്പോൾ കാണുന്നത്. ഇത്തരമൊരു പ്രഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പേര് പറയുകയും അവരുടെ കൃതികളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. വാസ്തവത്തിൽ വളരെയേറെ എഴുത്തുകാർ, പല തലമുറകളിൽപ്പെട്ടവർ, ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിന് മുമ്പ് തന്നെ എഴുത്തിൽ ൻ്റെ രംഗത്ത് ശക്തമായ സാന്നിധ്യം പ്രകടമാക്കിയ നമ്മുടെ ഏറ്റവും മുതിർന്ന കഥാകൃത്ത് മുതൽ ഈ സമീപ വർഷങ്ങളിൽ ബാലപംക്തികളിൽ കൂടെയും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള കഥാമത്സരങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന് തങ്ങളുടെ ചെറിയ ഒച്ച വേറിട്ട് കേൾപ്പിച്ച ഈ കൗമാരക്കാർ വരെയുള്ള
വലിയ ഒരു വിഭാഗത്തിൽ

0: ത്തിൽപ്പെട്ട വ്യക്തിത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞവരും പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവരുമായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ രംഗപ്രവേശം ചെയ്ത ഒട്ടേറെ കഥാകൃത്തുക്കൾ മലയാളത്തിൽ സജീവമായിട്ട് വർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമാന്യവൽക്കരണത്തിന് മുതിർന്നത് എന്നുകൂടി ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ.
1: 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ. നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കാണാതായ കപ്പൽ, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ.
2: തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെട്ടത് അന്ന് നേരം പുലരുന്നതിന് തൊട്ടു മുമ്പാണ്. മഞ്ഞുമറ നീക്കി സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും കപ്പൽ കര കാണാത്തത്ര ദൂരത്തെത്തിയിരുന്നു. ഒരു കടൽക്കാക്ക പറന്നുവന്ന് പതിവില്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കിയ ശേഷം ആഴത്തിലേക്ക് ചിറക് വിരിച്ചു. മഞ്ഞിന്റെ തിളക്കം അതിന്റെ ചിറകിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇളം ചുവപ്പ് വെളിച്ചം വീണ് കടൽ തിളങ്ങി. അടുത്തെങ്ങും തിരയിളക്കമോ മത്സ്യങ്ങളുടെ ചാട്ടുളി പായലോ കാണാനുണ്ടായിരുന്നില്ല. കപ്പിത്താൻ തുറമുഖത്തെത്തുമ്പോഴേക്കും ശാന്തമായ കടലിലൂടെ കപ്പൽ കാണാദൂരത്തെത്തിക്കഴിഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അയാൾ നോക്കി നിൽക്കുമ്പോൾ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നു. അയാളുടെ ചുമലിലെ വലയിലേക്കും എളിയിലെ പേനാക്കത്തിയിലേക്കും കപ്പിത്താൻ നോക്കി. ജഹാംഗീർ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രിയിൽ കരതൊടാതെത്തുന്ന മത്സ്യങ്ങളെ പേനാക്കത്തി കൊണ്ട് കുത്തിയെടുക്കുന്ന ജഹാംഗീറിന് മുന്നിൽ പ്രഭാതമെത്തുമ്പോഴേക്കും ഒരു മീൻകുന്ന് ഉയർന്നിട്ടുണ്ടാകും. തുറമുഖവും ബീച്ചും മത്സ്യകന്യകയുടെ പ്രതിമയും കാണാനെത്തുന്നവർക്ക് പലതരം മത്സ്യങ്ങൾ ചുട്ടും ഇലയിൽ വാട്ടിവറുത്തും വെളിച്ചെണ്ണയിൽ മുരിച്ചും നൽകുന്നതിനാണ് ജഹാംഗീറിന്റെ പകൽ. രാത്രി തുടങ്ങി അധികമാകും മുമ്പ് അയാൾ കത്തിയുടെ മൂർച്ച കൂട്ടി കുഞ്ഞു ടോർച്ചുമായി കടലേറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും അരികുപറ്റി നടക്കാൻ തുടങ്ങും. ഒരിക്കലും ഉറങ്ങാത്ത ജഹാംഗീർ ഈ തുറമുഖം വിട്ട് മറ്റെവിടേക്കും ഇക്കാലങ്ങൾക്കിടയിൽ പോയിട്ടില്ല. കടലേറ്റം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും മറ്റൊരു സുരക്ഷിതത്വത്തിലേക്ക് അയാൾ പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. തന്നെ വന്ന് പുതപ്പിക്കാൻ മരണം ഈ കടൽക്കരയിൽ എവിടെയോ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ടെന്നാണ് അയാൾ പറയാറ്. ചില രാത്രികളിൽ മരണം തൻ്റെ അരികെ വന്നിരിക്കാറുണ്ടെന്നും സ്നേഹത്തോടെ ഒട്ടിക്കിടക്കാറുണ്ടെന്നും പറയുമ്പോൾ ജഹാംഗീർ ഒരു കുട്ടിയെപ്പോലെയാകും സംസാരിക്കുക. ഉൾക്കടലിലേക്ക് നീങ്ങി തുടങ്ങിയ കപ്പലിലേക്ക് അത്ഭുതത്തോടെ വീണ്ടും നോക്കി നിന്ന കപ്പിത്താനോട് ജഹാംഗീർ താൻ കണ്ട അത്ഭുതകരമായ ആ കാഴ്ചയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ജലത്തിലേക്ക് ആദ്യം നേരിയൊരു ചലനമാണ് കണ്ടത്. ഓളച്ചുറ്റായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോഴാണ് കപ്പൽ പതുക്കെ ഇടതുവശം തിരിഞ്ഞ് അനങ്ങാൻ തുടങ്ങിയത്. പുറപ്പെടാനുള്ള നേരമായിട്ടില്ലല്ലോ എന്ന് തോന്നി. ആകാശത്തേക്ക് നോക്കി നിന്ന ജഹാംഗീർ കണ്ണുകളടച്ചു നിന്നു. നെറ്റിയൊന്ന് ചൊറിഞ്ഞു തിരിയുമ്പോഴേക്കും കപ്പൽ വേഗത പ്രാപിച്ചു തുടങ്ങിയിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി കപ്പിത്താനരികെയെത്തി. റൊസാരിയോ. എല്ലാ യാത്രകളിലും കപ്പിത്താനൊപ്പം അയാളുണ്ടാകും. തൻ്റെ കടൽ യാത്രകളിൽ നിശബ്ദതയുടെ ആവരണം പൊട്ടിച്ചുവിടാറുള്ള റൊസാരിയോ അന്നും പതിവ് പോലെ കപ്പലിൽ പുറപ്പെടാനെത്തിയതാണ്. അപ്പോഴാണ് കരവിട്ട് കടലിലേക്ക് പോകാൻ തുടങ്ങിയ കപ്പൽ കാണുന്നത്. അപ്പോൾ ഏകാന്തമായ ആകാശത്ത് ഒരു പരുന്ത് താഴ്ന്നു പറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുണ്ടിൽ കിടന്ന് പുളയുന്ന ഒരു ഞണ്ട്. എന്തു പറയണമെന്നറിയാതെ അവർ പകച്ചു നിന്ന് പരസ്പരം നോക്കി. അത്ഭുതങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരാൻ തുടങ്ങിയ നാളുകളെക്കുറിച്ച് അവർ ഓർക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം പുലർന്നപ്പോൾ മുതൽ തുറമുഖം വിജനമായി മാറുകയായിരുന്നു. അത്രനാളും കാളം മുഴക്കുന്ന കപ്പലുകളും ഐലസ വിളികളും ആരവും നിറഞ്ഞ ചുറ്റുവട്ടത്ത് ഭയത്തിൻ്റെ ഒരു കയർ സർപ്പരൂപത്തിൽ വന്നു വീണു. മുഖാവരണം ധരിച്ച മനുഷ്യർ പരസ്പരം ഭീതിയോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഒരാൾ തൊട്ട മീൻ മറ്റൊരാൾ തൊട്ടു നോക്കാതെയായി. പങ്കായങ്ങളിൽ ചിതൽ മേഘമാരംഭിച്ചു. ഉറുമ്പുകൾ കൂനകളായി നടവഴികളിൽ നിറഞ്ഞു. ഇടയ്ക്കിടെ കൂട്ടമായി പറന്നെത്തിയ കടൽക്കാക്കകൾ കരയിൽ അടിഞ്ഞുകൂടിയ ചെറുമത്സ്യങ്ങളെ കൊത്തിയെടുത്ത് പറക്കുമ്പോൾ അവയുടെ ചിറകടിയിലും ഭയം മുറുകിക്കൊണ്ടിരുന്നു. ഒരു രാത്രി പുലർന്നപ്പോൾ മുതൽ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതായി. മീനും സുഗന്ധവ്യഞ്ജനങ്ങളും കടഞ്ഞ മര ഉരുപ്പിടികളും കയറ്റിക്കൊണ്ടുപോയ ലോറികൾ വഴിവക്കിൽ അനാഥമായി നിരന്നുകിടന്നു. ചീഞ്ഞ മത്സ്യങ്ങളുടെ ഗന്ധം ചുറ്റുവട്ടങ്ങളിൽ കുമിഞ്ഞു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങി വന്നവർ പാചകപാത്രങ്ങൾ കൊട്ടി ഭയത്തിൻ്റെ വസൂരിവടുക്കൾ മായ്ക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മുടങ്ങാതെ തുറമുഖത്ത് ചുറ്റി നടന്നത് 3 പേർ മാത്രമാണ്. കപ്പിത്താനും റൊസാരിയോയും ജഹാംഗീറും. തലേന്ന് രാത്രി കപ്പൽ കരയോടടുപ്പിച്ചു കഴിഞ്ഞ് റൊസാരിയോ പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ കൂട ജഹാംഗീറിനെ ഏൽപ്പിച്ചതാണ്. കപ്പിത്താൻ മുറിയിലെത്തി മേല് കഴുകുമ്പോഴേക്കും വറുത്ത മീനും ചുട്ടെടുത്ത ഗോതമ്പ് റൊട്ടിയുമായി എത്താമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ജഹാംഗീർ തിടുക്കത്തിൽ നടന്നത്.

താൻ അന്ന് രാത്രിയിലേക്ക് വേണ്ട ചില ആഹാരപദാർത്ഥങ്ങൾ കപ്പിത്താന്റെ മുറിയുടെ മുന്നിലെ ഫൗണ്ടന്റെ പിന്നിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം ജഹാംഗീറിനെ റൊസാരിയോ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലഹരിയുടെ തൂവലില്ലാതെ തന്നെ വിസ്മയത്തിന്റെ ആകാശം ചുറ്റിവരാൻ തനിക്കറിയാമെന്ന ഭാവത്തിൽ ഒന്ന് ചിരിച്ച ശേഷം ജഹാംഗീർ അടുപ്പു കത്തിക്കാനുള്ള കരിയുമായി തിടുക്കത്തിൽ നടന്നു. തീ കാഞ്ഞു തുടങ്ങിയതോടെ തണുപ്പിന്റെ അലകൾ വിട്ടകന്നു. കപ്പിത്താൻ തന്റെ അനുമതിയില്ലാതെ സ്വയം കടൽയാത്ര പുറപ്പെട്ട കപ്പലിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിൽ കൺകണ്ട ദൈവമായ കപ്പിത്താന്റെ സങ്കടം കണ്ട് റൊസാരിയോയുടെ ഉള്ളു പിടച്ചു. തീക്കായലിനൊപ്പം തൊട്ടടുത്തു കൂട്ടിയ കല്ലടുപ്പിൽ മുരിഞ്ഞു പൊങ്ങിയ വിവിധതരം മത്സ്യങ്ങളുടെ മണം അവിടമാകെ നിറഞ്ഞു. മനുഷ്യർ അപ്രത്യക്ഷരായ കടലോരത്ത് കാലങ്ങളായി കാണാറുള്ള റൊസാരിയോ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ലഹരിയുടെ കൊതുമ്പിൽ തൂങ്ങി നിന്ന അയാൾ കപ്പിത്താന്റെ കരൽ പൊടിയുന്നത് കേൾക്കാനാകുന്നുണ്ടെന്നും കാണാതായ കപ്പൽ തിരഞ്ഞ് ഏതു നിമിഷവും കപ്പിത്താൻ കടൽത്തിരയിലേക്ക് പായുമെന്നും ഭയക്കുന്നുണ്ടായിരുന്നു. കര തൊട്ടുനിന്ന കപ്പൽ കടലാഴത്തിലേക്ക് സ്വയം സഞ്ചരിച്ചതാണെന്ന് മൂന്നു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. രണ്ടുപേർ ആധിയോടെ കപ്പിത്താൻ അടുപ്പിൽ ചൂടിലേക്ക് തീ കായാനെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. മുറിയിൽ വെരുകിനെ പോലെ നടക്കുന്ന കപ്പിത്താനെ പുറത്തുനിന്ന് നോക്കിയ റൊസാരിയോ ജഹാംഗീറിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. സാധാരണ ഈ നേരത്താണ് കപ്പൽ തീരത്തോടടുക്കുന്നത്. അത് കഴിഞ്ഞ് അധിക നേരമാകും മുമ്പ് കപ്പിത്താനും റൊസാരിയോയും താമസ്ഥലത്തെത്തും. കുളിച്ച് വസ്ത്രം മാറി വന്നാൽ ഒന്നൊന്നര മണിക്കൂർ തീകായലും ചൂടിൻ തുടലുമൊക്കെയായി കഴിയും. അതാണ് പതിവ് രാക്കൂട്ട്. തലേന്ന് കടൽയാത്രയ്ക്കിടയിൽ വല്ലാത്തൊരു വിമിഷ്ടം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നത് പോലെ കപ്പിത്താന് തോന്നിയിരുന്നു. നീലാകാശത്തിന് ചുവട്ടിലെ ചോദ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴൊന്നും റൊസാരിയോ ചില ദിവസങ്ങളിൽ യാതൊരു കളിതമാശയും പറയില്ല. ിൽ കരയിലെത്തി സ്വയം അയഞ്ഞു വരും വരെ ജഹാംഗീറും കപ്പിത്താനോട് അധികം സ്വാധീനിക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരുടെ ചുമലോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല കപ്പിത്താൻ. എപ്പോഴും ഒരു കയ്യകലം ദൂരത്തായിരുന്നു അയാളുടെ ശരീരവും മനസ്സും. എപ്പോഴെങ്കിലും അത്ഭുതകരമായ ചിലത് സംഭവിക്കുമെന്ന് കപ്പിത്താൻ വിശ്വസിച്ചു. വർഷങ്ങളായി കടലിന്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു കപ്പിത്താന്റെ ദിനചര്യ. അല്ലാത്ത ദിവസങ്ങളിൽ ഭാരമുള്ളതെന്തോ ഒന്ന് തന്റെ കിടക്കുന്നുണ്ടെന്ന ഭാവമായിരുന്നു അയാളുടേത്. കപ്പലോട്ട് നേരത്ത് മറ്റൊരാളായി മാറുന്ന കപ്പിത്താനെയാണ് റൊസാരിയോ എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ നേരങ്ങളിൽ തഞ്ചേന്ദ്രിയ അന്യഗ്രഹത്തിൽ നിന്നും പൊടുന്നിനെ ഭൂമിയിലേക്ക് പൊട്ടിവീണ ഒരാളെപ്പോലെയാണ് അയാൾ. കടൽ ചുരുക്കിലും ശാന്തതയിലും കപ്പിത്താൻ ഭൂമിയിൽ നിന്നും തെല്ലുയർന്നു നിൽക്കുന്നതായി റൊസാരിയോയ്ക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചിറക് വിടർത്തി പറക്കുന്നതായും. റൊസാരിയോയും ജഹാംഗീറും വിറകുകൊള്ളികൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കെ കപ്പിത്താൻ പതിവില്ലാതെ വേഗതയിൽ പടവുകളിറങ്ങി മുറ്റത്തേക്ക് വന്നു. നമുക്ക് പുറപ്പെടാം. ഈ രാത്രി പുലരും മുമ്പ് എനിക്ക് എൻ്റെ കപ്പൽ കണ്ടെത്തണം. കപ്പിത്താൻ മുന്നോട്ട് നടന്നു. റൊസാരിയോ ജഹാംഗീറിനെ നോക്കി. അവർ കണ്ടതാണ് സ്വയം പാത വരഞ്ഞ് കപ്പൽ ഉൾക്കടലിലേക്കുള്ള നീണ്ട പാതയിലൂടെ അകന്നു പോകുന്നത്. കപ്പിത്താനില്ലാത്ത കപ്പലിൻ്റെ വിധി എന്താവുമെന്ന ആകുലതയൊന്നും അപ്പോൾ തോന്നിയില്ല. എന്നും പുറപ്പെടുന്ന സമയത്ത് കപ്പിത്താൻ തുറമുഖത്തെത്തുമെന്നും കടൽക്കാറ്റിനൊപ്പം നടന്ന് കപ്പലിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമെന്നുമൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെന്നും കപ്പൽ സ്വയം വേഗമാർജിക്കുകയും കാറ്റിൻ്റെ ഗതിക്കൊപ്പം സഞ്ചരിക്കുകയുമായിരുന്നു. കപ്പിത്താൻ കടലിലേക്ക് നടന്നു, ഒപ്പം റൊസാരിയോയും ജഹാംഗീറും. കടൽ തീരം വിജനമായിരുന്നു. കപ്പിത്താനൊപ്പം പുറപ്പെടുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും റൊസാരിയോയ്ക്കും ജഹാംഗീറിനും മുന്നിലുണ്ടായിരുന്നില്ല. അവർ കപ്പിത്താൻ്റെ പിന്നാലെ നടന്നു. രാത്രി കടലിൽ നിലാവ് പരന്നുകിടന്നു. പതിവ് വഴിയിലൂടെ നടന്ന് കപ്പൽ കിടന്ന സ്ഥലത്തെത്തിയ കപ്പിത്താൻ തിരിഞ്ഞു നോക്കി. തൻ്റെ തൊട്ടരികെ നിശബ്ദരായി നിൽക്കുന്ന രണ്ടുപേർ, അതിലൊരാളെ കുരുതി കൊടുത്താൽ അപ്രത്യക്ഷമായ കപ്പൽ തിരികെ എത്തുമെന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷയായ മാലാഹ പറഞ്ഞിരുന്നത്. ഇരുവരിൽ ആരെയാണ് കുരുതി കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ തോന്നിയ സംശയത്തിനും മാലാഹ മറുപടി പറഞ്ഞു. നിനക്ക് അതിജീവനത്തിന് ആരെയാണ് അധികം ആശ്രയിക്കേണ്ടത്? അതുമാത്രമായിരിക്കണം വാളിൻ്റെ മൂർച്ച കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കപ്പിത്താൻ ഇരമ്പി വന്ന തിരയിലേക്ക് നോക്കി നിന്നു. അകലെ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പൽ, അവിടേക്ക് നോക്കി നിൽക്കുന്ന റൊസാരിയോയും ജഹാംഗീറും. അവർക്ക് നേരെ കപ്പിത്താൻ നടന്നു. ഭൂമിയുടെ ആഴത്തിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു കേൾക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചിരുന്ന വാൾ പുറത്തെടുത്ത കപ്പിത്താൻ റൊസാരിയോയുടെ രക്തം മണ്ണിൽ കട്ട പിടിച്ചു കിടക്കുന്നതും കൃഷ്ണമണികളിൽ ഉറുമ്പരിക്കുന്നതും കണ്ടു. തൊട്ടരികെ പരുന്തുകൾ വട്ടമിട്ടിരുന്ന് കൊത്തിയെടുക്കുന്ന ജഹാംഗീറിൻ്റെ ശരീരം. തോന്നലാണോ നേരാണോ മുന്നിലെ കാഴ്ചകളെന്ന് നിശ്ചയിക്കാനാവാതെ പകച്ചു നിന്ന കപ്പിത്താനരികെ വീണ്ടും മാലാഖ പ്രത്യക്ഷമായി. നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നിന്റെ നിഴൽ മാത്രം. അതിനൊപ്പം നടന്നു പൊയ്ക്കൊള്ളുക. കഴിയുമെങ്കിൽ

0: തിരിഞ്ഞു നോക്കാതിരിക്കുക. കപ്പിത്താൻ കടലോരം വിട്ടുമാറാതെ നടന്നു. അകന്നുപോയ കപ്പൽ എത്ര ദൂരം നടന്നിട്ടും കപ്പിത്താന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ തിരയിലേക്കിറങ്ങുമ്പോൾ കപ്പിത്താൻ മാലാഖ പറഞ്ഞത് മറന്ന് തിരിഞ്ഞു നോക്കി. മൂർച്ച തിളങ്ങുന്ന വാളുമായി പിന്തുടരുന്ന നിഴൽ ആരുടേതാണെന്ന് കപ്പിത്താന് തിരിച്ചറിയാനായില്ല. കാണാതായ കപ്പൽ കണ്ടെത്താനാവാതെ കപ്പിത്താൻ കടൽ മണത്തിലൂടെ നടക്കാൻ തുടങ്ങി.
1: കാണാതായ കപ്പൽ, സി അനൂപ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജീവ് ആലിംഗലിൻ്റെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാറും ഒപ്പം നയനയും പാടിയ ഗാനം ചിത്രം ആമയും മുയലും.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
2: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000 കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ

0: സുസ്ഥിര ഊർജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ്ജ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ന് എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് നട വീണ്ടും തുറക്കുക. 26-ന് പ്രതിഷ്ഠാദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131

0: മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസീയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ ഗാനം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കുസൃതിക്കുറുപ്പ്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാനും എന്നും മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത് ആകാശത്തിന്റെ നാനാവർണ്ണങ്ങളാണ്. നക്ഷത്രങ്ങൾ താരാട്ടുപാടുന്ന രാവിൽ വിജ്ഞാനങ്ങളുടെ വാനം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം? ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവന്റെ ശ്രദ്ധ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. എന്നും കൃത്യസമയത്ത് കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നായിരുന്നു ആദ്യ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? അതിന് അതിരുകളുണ്ടോ? അതിരുകൾ ഉണ്ടെങ്കിൽ അതിനും അപ്പുറത്തെന്താണ്? മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിശാസ്ത്രം. ആധുനിക കാലത്ത് ജ്യോതിശാസ്ത്ര പഠനം ഗൗരവമുള്ള പഠനശാഖയായി മാറിയിരിക്കുന്നു. അക്കാദമിക പഠനം ഒരു വശത്ത് നിൽക്കുമ്പോൾ വാനനിരീക്ഷണം ഏതൊരാൾക്കും ഒരു ഹോബിയായി ഏറ്റെടുക്കാവുന്ന പഠനമാണ്. ദിവസവും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും അത് ഒരു ബുക്കിൽ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പഠനത്തിന്റെ ആദ്യ വഴി. അറിയാവുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നീട് പടിപടിയായി മറ്റു നക്ഷത്രങ്ങളെ കണ്ടെത്തി അവയുടെ പേരുകളും ഹൃദിസ്ഥമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പത്രത്തിൽ ലഭ്യമായ സ്റ്റാർ മാപ്പുകളോ മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്പുകളും ഇതിന് സഹായകരമാകും. മൊബൈൽ ഫോൺ ആപ്പുകളായ സ്റ്റെലേറിയം മൊബൈൽ, സ്റ്റാർ വാക്ക്, സ്കൈ വ്യൂ, ISS ഡിറ്റക്ടർ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര പഠനത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഓരോ ദിവസവും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് ആകാശം നോക്കി കൃത്യമായ സമയം കണ്ടെത്താനാവുന്നതാണ്. ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ടാൽ മൊബൈൽ ഫോൺ സിഗ്നലുകൾ എല്ലായിടത്തും ലഭ്യമല്ലാതെ വരും. അങ്ങനെയുള്ളവർക്ക് പോലും ആകാശ നിരീക്ഷണം ദിക്കറിയാനും സമയം അറിയാനും ഏറ്റവും ഉചിതമാണ്. സൂര്യനും 8 ഗ്രഹങ്ങളുമടങ്ങുന്ന സൗരയൂഥവും ആ സൗരയൂഥത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും പിന്നെ നമ്മുടെ പ്ലൂട്ടോയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യൻ ഉൾപ്പെടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളടങ്ങുന്ന നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേ. തൊട്ടപ്പുറത്ത് അനേകം ഗാലക്സികൾ വീണ്ടുമുണ്ട്. ഇവയിലെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ചിലവ മങ്ങിയതാണ്, ചിലവയ്ക്ക് നല്ല ശോഭയുണ്ട്. കൂടുതൽ ശോഭയുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ വലിയവയോ കൂടുതൽ പ്രകാശം പുറത്തുവിടുന്നവയോ ആകണമെന്നില്ല. അവ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കാം. നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത്രയും ദൂരത്തെ കിലോമീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നളക്കുന്നത് പ്രകാശവർഷത്തിലാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ആൽഫ സെന്റാറിയും ബീറ്റ സെന്റാറിയും. ഏകദേശം 4 പ്രകാശവർഷം അകലെയാണതുള്ളത്. അതായത് അവിടെ നിന്നൊരു പ്രകാശരശ്മി ഇവിടെ എത്താൻ 4 വേണ്ടിവരും. ഇവിടെ നിന്നും ഒരു പ്രകാശവേഗത്തിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവിടെ അത് ലഭിക്കുവാൻ 4 വേണ്ടിവരും. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ പലതരം നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പലതരം വികിരണങ്ങളെ നിരീക്ഷിച്ച് പഠിച്ചാണ് പ്രപഞ്ചത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ക്വാസറുകൾ, പൾസാറുകൾ, ഭീമന്മാർ, കുള്ളന്മാർ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ്, ഇരട്ട നക്ഷത്രങ്ങൾ, റേഡിയോ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അനേകം ജ്യോതിർഗോളങ്ങളുണ്ട്. ഇവയൊന്നും ഭൂമിയെപ്പോലെ മണ്ണും ജലവും നിറഞ്ഞതല്ല എന്നും നമുക്കറിയാം. നക്ഷത്രങ്ങൾ മിക്കതും വാതകഗോളങ്ങളാണ്. സൂര്യൻ തന്നെ വലിയൊരു വാതകഗോളമാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന ഈ വാതകഗോളത്തിൽ നിരന്തരം ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജ രൂപമാണ് സൗരോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ. ഇപ്രകാരം സൂര്യനിൽ ഹൈഡ്രജനെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരുന്നാൽ സൂര്യൻ എന്നെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് സൂര്യൻ ഇല്ലാതെയാവും. എന്നാൽ അതിന് സാധ്യതയുള്ളത് 100 വർഷത്തിനും അപ്പുറമാണ്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് സുഖമായി വാഴാം. ഏതാണ്ട് 10,000 കോടി കിലോമീറ്റർ വലിപ്പമുള്ള നമ്മുടെ ഗാലക്സി ആകെ കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയും

യുമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുമാനിക്കുന്നതിനേക്കാളിലും വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന തരംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് വളരുന്നത്. ഈ പഠന പ്രക്രിയയുടെ ഫലമായാണ് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇതിലേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനനിരീക്ഷണത്തിനായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ ഗ്രഹങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ നൽകിയത് ഇറ്റലിക്കാരനായിരുന്ന ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തെയും യുറാനസിനെയും ശനിയെയും അപേക്ഷിച്ച് നമ്മുടെ ഭൂമി ചെറിയൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്നത്തെ ജ്യോതിശാസ്ത്ര പഠനത്തിന് ശാസ്ത്രീയ അടിത്തറ പകർന്നത് ഗലീലിയോ ആണ്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിവാദ്യക്കാരനായിരുന്ന വില്യം ഹെർഷൽ ആണ് 1781 യുറാനസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം നക്ഷത്ര നിരീക്ഷണമായിരുന്നു. യാദൃച്ഛികമായൊരു കണ്ടെത്തലായിരുന്നു അത്. ടെലിസ്കോപ്പിൽ കൂടി മാത്രമേ യുറാനസിനെ കണ്ടെത്താനാവുകയുള്ളൂ. അതിന്റെ സന്തോഷമായി വലിയൊരു തുക കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുഴുവൻ സമയ ജ്യോതിശാസ്ത്ര തൽപരനാവുകയും ചെയ്തു. ഏതോ ഒരു അജ്ഞാത ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിച്ചു. പിന്നീട് അത് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. 1846 അർബൻ ലേവേരിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പുതിയൊരു ഗ്രഹത്തിന്റെ സാധ്യത കണ്ടെത്തുകയും അതിനാവശ്യമായ ഗണിതക്രിയകൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ബെർലിൻ ഒബ്സർവേറ്ററിയിലെ യോഹൻ ഗാലെ, ഹൈൻറിച്ച് ദിയറസ്റ്റ് എന്നിവർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ BC 624 ഗ്രീക്ക് രാജ്യങ്ങളിലൊന്നിൽ ജനിച്ച തെയ്ലിസ് നിന്നാരംഭിച്ച് AD 180 അന്തരിച്ച ടോളമിയോടുകൂടി അവസാനിച്ച 8 നൂറ്റാണ്ടുകാലമാണ് പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ സുവർണകാലം. BC 330 ജീവിച്ചിരുന്ന ആർക്കമിഡിസ് എന്ന ശാസ്ത്രജ്ഞനെ പറ്റി നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ അരിസ്തോർക്കസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞുവെങ്കിലും മറ്റുള്ളവർ അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുവാൻ. ക്രിസ്തുവിനു മുമ്പ് തന്നെ ഭാരതീയരും ഗ്രീക്കുകാരുമൊക്കെ ആകാശഗോളങ്ങളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും നിരീക്ഷിച്ച് അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആധാരമാക്കി ദിനദൈർഘ്യങ്ങൾ മനസ്സിലാക്കുവാനും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കണക്കുകൂട്ടാനും അവർ പഠിച്ചിരുന്നു. ഈജിപ്തുകാർ സിറിയസ് നക്ഷത്രത്തിന്റെ ഉദയം നിരീക്ഷിച്ചാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ വൈജ്ഞാനികരായിട്ടുള്ളതിൽ പ്രധാനികൾ ആര്യഭട്ട, ബ്രഹ്മഗുപ്തൻ, ഭാസ്കര 1, ഭാസ്കര 2 എന്നിവരാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നത് കൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആര്യഭട്ടൻ അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് അക്കാലത്ത് വേരോട്ടമുണ്ടായില്ല. പ്രാമാണികരായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാം ആര്യഭട്ടന്റെ സിദ്ധാന്തത്തെ തള്ളിക്കളയുകയാണുണ്ടായത്. CE 1150 ഭാസ്കര 2 എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഭാരതീയ ശാസ്ത്രവിദ്യ പഠിക്കുവാൻ നളന്ദയിൽ എത്തിച്ചേർന്നിരുന്നു. ആകാശക്കാഴ്ചകൾ ഇടയ്ക്കിടെ വിസ്മയം ജനിപ്പിക്കും. ഒരു ധൂമകേതുവിന്റെ വരവോ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ സൂര്യകളങ്കങ്ങളുടെ പ്രത്യേകതയോ ഒക്കെ മനുഷ്യരിൽ ആവേശം ഉളവാക്കുന്നതാണ്. 1973 സന്ദർശിച്ച കൊഹൂട്ടക് ധൂമകേതുവും 1986 സന്ദർശിച്ച ഹാലി ധൂമകേതുവും കണ്ട ഓർമ്മ പലരിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1973 കണ്ട കൊഹൂട്ടക് ധൂമകേതു കിഴക്കു വശത്തിനും വെളുപ്പിനെ കണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലുണ്ട്. അക്കാലത്ത് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയ അറിവ് നമ്മുടെ നാട്ടിൽ അധികമില്ലായിരുന്നു. അതിന്റെ പേര് കൊഹൂട്ടക് ആണെന്ന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. മനുഷ്യനെന്നും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ധൂമകേതുക്കളുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് ലഭ്യമായ സൂചനകൾ ഏകദേശം 2500 ചരിത്രമുണ്ട്. 1986 സൂര്യനെ സന്ദർശിച്ച ഹാലി ധൂമകേതു എന്ന് വിളിക്കുന്ന ഹാലീസ് കോമറ്റാണ് നക്ഷത്ര നിരീക്ഷകരുടെ ഇഷ്ടതോഴൻ. ഇതേപ്പറ്റി പഠിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒബ്സർവേറ്ററികളും അസ്ട്രോണമേഴ്സും കൂടിച്ചേർന്നു. നക്ഷത്ര നിരീക്ഷണം ഒരു ഹോബിയായി എടുത്തവർക്ക് ഇത് ഉത്സവകാലം തന്നെയായിരുന്നു. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹാലിയുടെ ധൂമകേതുവിന് സ്വാഗതം എന്ന പോസ്റ്റർ ഉടനീളം പതിപ്പിച്ചു. ന്യൂട്ടന്റെ സമകാലികനായിരുന്ന ഹാലി എന്ന ശാസ്ത്രജ്ഞൻ 1682 ഒരു ധൂമകേതുവിനെ നിരീക്ഷിച്ചു. അവയുടെ സഞ്ചാരപഥം നോക്കിയപ്പോൾ മുമ്പും അത് സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടു. ഓരോ 76 കൃത്യമായി ഈ ധൂമകേതു സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 1758 ഇത് വീണ്ടും വരും എന്ന് ഹാലി പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള പ്രവചനം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഗ്രഹണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നത്. ഹാലി പ്രസ്താവിച്ചതുപോലെ 1758 ആ ധൂമകേതു വീണ്ടും ഭൂമിയിൽ നിന്ന് കാണാവുന്നതായി. പിന്നീട് 1835 1910 1986 അത് സൂര്യനെ ചുറ്റാൻ വന്നു. ഇനിയും 2062

0: ിലാണ് ഹാലിയുടെ വാൽനക്ഷത്രം വരുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിൽ പ്രധാന ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിട്ടുണ്ട്. റേഡിയോ അസ്ട്രോണമി, ഇൻഫ്രാറെഡ് അസ്ട്രോണമി, അൾട്രാവയലറ്റ് അസ്ട്രോണമി, എക്സ്റേ അസ്ട്രോണമി, ഒപ്റ്റിക്കൽ അസ്ട്രോണമി, ഗാമ അസ്ട്രോണമി തുടങ്ങിയവയാണ് ഈ രംഗത്ത് വികസിച്ചു വന്നിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൻ ടെലിസ്കോപ്പുകൾ ഇവയെ ഓരോന്നും പഠന പ്രക്രിയകൾക്ക് സൗകര്യപ്രദമാക്കുന്നുണ്ട്. ബഹിരാകാശ പഠനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ. അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മികളെ കണ്ടെത്താൻ അനുയോജ്യമാണിത്. 1990 വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പാണ് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പ്. അമേരിക്കയിലെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണിത് വിക്ഷേപിച്ചത്. ഒരു കൃത്രിമ ഉപഗ്രഹത്തെപ്പോലെ ഇത് ബഹിരാകാശത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് 1999 ചന്ദ്ര ടെലിസ്കോപ്പും തുടർന്ന് 2009 കെപ്ലർ ടെലിസ്കോപ്പും ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന്റെ പേരിലാണ് ചന്ദ്ര ടെലിസ്കോപ്പ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2021 ജെയിംസ് വെബ് ടെലിസ്കോപ്പും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ചു. 2023 യൂക്ലിഡ് ടെലിസ്കോപ്പ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇവയിൽ നിന്നെല്ലാം നൂതനങ്ങളായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. 1972 വിക്ഷേപിച്ച പൈനീർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വ്യാഴത്തെയും ശനിയെയും തൊട്ടടുത്തു നിന്ന് പഠിച്ച ശേഷം സൗരയൂഥത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. 2003 പോലും അവയിൽ നിന്നുള്ള സിഗ്നലുകൾ നാം സ്വീകരിച്ചിരുന്നു. 1977 വോയേജർ ബഹിരാകാശ വാഹനം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാൻ വിക്ഷേപിച്ചു. അതിൽ വോയേജർ 2 യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും സമീപത്തെത്തി അവയെ നിരീക്ഷിച്ചത്. 2 ബഹിരാകാശ വാഹനവും അനന്തമായ പ്രപഞ്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. ഇത് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നുള്ള വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവും പല ഭാഷകളിലുള്ള ആശംസകളും പ്രകൃതിയുടെ സംഗീതവും മനുഷ്യരുടെയും ഭൂമിയുടെയും ചിത്രങ്ങളും ഇവയൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 50 ശേഷവും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനന്തതയിലേക്കുള്ള യാത്രയിൽ പൈനിയറും വോയേജറും വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഉൽക്കകൾ ബഹിരാകാശത്തു നിന്ന് നാം കാണുന്ന മറ്റൊരു ആകാശക്കാഴ്ചയാണ്. ഉൽക്കകളെപ്പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. നക്ഷത്രങ്ങൾ താഴേക്ക് തെന്നി മാറുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മീറ്റിയോഴ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറ്റി വീഴുന്ന ലഘുഗ്രഹങ്ങളും പാറകളും ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമൊക്കെയാണ്. അതിവേഗത്തിൽ വരുന്ന അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ തീപിടിച്ച് ആവിയായി പോകുന്നു. അപൂർവമായി ചില കഷണങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന ഉൽക്കാശകലങ്ങൾ പല മ്യൂസിയങ്ങളിലുമുണ്ട്. 1947 സൈബീരിയയിൽ പതിച്ച ഉൽക്കകളുടെ 23 അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മിക്കവാറും ഉൽക്കാപിണ്ഡങ്ങളും പാറകളാണ്. അവയിൽ ഇരുമ്പിന്റെയും നിക്കലിന്റെയും അംശം അധികമായി കാണുന്നുണ്ട്. നിരീക്ഷണ കുതുകികളായ മനുഷ്യനെ ആദ്യകാലം മുതൽ അത്ഭുതപ്പെടുത്തിയതാണ് ആകാശം. നക്ഷത്ര നിരീക്ഷണം പ്രപഞ്ചത്തിലെ അറിവുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ആകാശത്ത് അരിവാരി വിതറിയതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂരിപക്ഷവും മിന്നാമിനിങ്ങിനെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ചിലവ തെന്നിമാറി ആകാശത്ത് മിന്നൽ പിണറുണ്ടാക്കുന്നു എന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിരീക്ഷണം നടത്തി അത്ഭുതങ്ങളിൽ നിന്ന് അറിവിലേക്ക് എത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൂരദർശിനികൾ 17 യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തമാണ്. അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഭാരതീയർ നക്ഷത്ര നിരീക്ഷണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുവരെ നിരന്തര നിരീക്ഷണത്തിലും ഗണിതത്തിലും അധിഷ്ഠിതമായ വളർച്ചയായിരുന്നു ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റേത്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം ഭാരതത്തിൽ ശാസ്ത്രീയമാക്കിയത് മഹാരാജ ജയ്സിംഗ് ആണെന്ന് പറയാം. 1730 ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അദ്ദേഹം സ്ഥാപിച്ചത് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശുക്രന്റെ വൃത്തിക്ഷയങ്ങൾ അതിൽ കൂടി നോക്കിയാൽ നിരീക്ഷിക്കാവുന്നതാണ്. ഭാരതത്തിൽ സ്ഫടിക നിർമ്മാണം വളരെ സാവധാനത്തിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ദൂരദർശിനികൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. ജഹാംഗീറിന്റെ കാലത്ത് പോലും സ്ഫടികം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ഇർഫാൻ ഹബീബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. പുരാതന ഭാരതത്തിന്റെ സംഭാവന നോക്കുമ്പോൾ ദൂരദർശിനികൾ ഇല്ലെങ്കിൽ പോലും ജ്യോതിശാസ്ത്ര പഠനം വളരെ ശാസ്ത്രീയമായി ഭാരതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ആര്യഭട്ട പോലുള്ള ഗണിത ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഒരിക്കൽ കൂടി നമിക്കുന്നു.
1: വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ CT അജിത് കുമാർ. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കോഴിക്കോട്. കഥകളി പദങ്ങൾ ശങ്കരൻ.

ശങ്കരൻ എമ്പ്രാന്തരെയും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സീതാരാമം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയത്. അരുൺ ആലാട്ടിൻ്റെ വരികൾ, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ദേവാനന്ദ്, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. ചിത്രം ഇവൻ മര്യാദാരാമൻ.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ജി വേണുഗോപാൽ പാടിയത്. ചിത്രം 1 മുതൽ 0 വരെ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. പി ലീല പാടിയത്. പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾ, ജി എസ് ശ്രീകൃഷ്ണൻ്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 12 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്കേവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.